0: चंदन का एहसास।
1: अरे मोहन भाई, काफी बिजी लग रहे हो।
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
2: समझ गया।
3: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
4: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
5: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
4: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
6: മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
7: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
6: അതെന്താ മാഷേ?
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
8: Volkswagen Virtus, 4 വാർഷികം ആഘോഷിക്കുകയാണ്.
9: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
8: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
6: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
7: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
6: ഹൃദയസ്പന്ദനം നിലച്ചുപോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
10: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
11: അതിനല്ലേ മൈജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
10: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
11: മൈജി ലാഭമഴ,
10: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
12: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
13: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
12: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
13: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
11: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കയറി നിൽക്കണ്ടല്ലോ.
13: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
12: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വിലക്കുറവുമായി മൈജി ലാഭമഴ.
13: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
8: ഫോക്സ്വാഗൻ വേർട്ടിസ്, 4 വാർഷികം ആഘോഷിക്കുകയാണ്.
9: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
8: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
11: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
13: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
12: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
13: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
14: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസത്തിൽ ധീര സൈനികർക്ക് മൻ കി ബാത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ മേഖലയിലെ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും രാജ്യം തുടർച്ചയായി പുതിയ ഉയരങ്ങളിൽ എത്തുകയാണെന്നും പ്രധാനമന്ത്രി. എറണാകുളം സൌത്ത് ചിറ്റൂരിലെ സംസ്കൃതം ക്ലബിനെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. 2026 പൊതുപരീക്ഷാ അധ്യായ മാർഗ്ഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. പ്രിയദർശിനി ബസിൽ കയറുന്ന പുരുഷന്മാർക്ക് സൌജന്യ ടിക്കറ്റ് കൊടുത്താൽ KSRTC ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി CP ജോൺ.

ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച ധീരസൈനികർക്ക് കാർഗിൽ വിജയ് ദിവസത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതം അതിന്റെ വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല അവരുടെ കഥകൾ പുതുതലമുറയ്ക്ക്

0: മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതം അതിന്റെ വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതുതലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്ന് ആരംഭിച്ച മോട്ടോർ സൈക്കിൾ യാത്രയെ അനുസ്മരിച്ചു. വൺ റൈഡ് വൺ നേഷൻ വൺ സല്യൂട്ട് എന്ന സന്ദേശവുമായി സഞ്ചരിച്ച യാത്ര സൈനികരുടെ ത്യാഗം ഓർമ്മപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. നാവികസേനയുടെ ഭാഗമായ INS മഹേന്ദ്രഗിരി ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണെന്നും നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അറിയിച്ചു. പ്രതിരോധ മേഖലയിലെ ഉൽപ്പാദനത്തിനും കയറ്റുമതിയിലും രാജ്യം തുടർച്ചയായി പുതിയ ഉയരങ്ങളിൽ എത്തുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യയുമായി ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി കരാർ ഒപ്പിട്ടതായും പ്രധാനമന്ത്രി അറിയിച്ചു. ജൂലൈ 4 ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ പ്രചാരണം ബഹുജന പ്രസ്ഥാനമായി മാറിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ 1500-ലേറെ കുളങ്ങൾ നിർമ്മിച്ചതും ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും ക്യാച്ച് ദ റെയിൻ പദ്ധതിക്ക് ആവേശോജ്വല ഫലം കണ്ടതും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളിവെള്ളവും വരും തലമുറയുടെ ഭാവിയിലെ ഏറ്റവും വലിയ സ്വത്താണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി.
1: की बात के पिछले एपिसोड में मैंने कैच द रेन अभियान की चर्चा की. मैंने आग्रह किया था कि बारिश की हर बूंद को सहजने के इस अभियान को जन आंदोलन बनाए. कैच द रेन का संदेश बहुत सीधा है, जहां बारिश गिरे जब बारिश गिरे पानी को वहीं सहेजिए. इसलिए 4 जुलाई से देश भर में एक विशेष अभियान भी चलाया जा रहा है. इसके तहत बारिश के पानी के संचयन, ग्राउंड वाटर रिचार्ज, पुराने जल स्रोतों के पुनर्जीवन और वृक्षारोपण को नई गति दी जा रही है.
0: ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം ആദ്യമായി നേടിയ ഇന്ത്യക്കാരി PV സിന്ധുവിനെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയം നേടിയ ഇന്ത്യൻ വനിതാ ടീമിനെയും നരേന്ദ്രമോദി അനുമോദിച്ചു.
1: हमारी टीम ने 270 रनों के बड़े अंतर से यह मुकाबला जीता. लेकिन बात सिर्फ इतनी सी नहीं है. लॉर्ड्स के लंबे इतिहास में यह महिलाओं की टीम का पहला टेस्ट 1983 में इसी मैदान पर भारत ने अपना पहला क्रिकेट विश्व कप जीता था. अब हमारी नारी शक्ति ने यहाँ देश का नाम रोशन किया है. कुछ छोटे प्रयास ऐसे भी होते हैं जो बहुत मायने रखते हैं.
0: എറണാകുളം സൗത്ത് ചിറ്റൂരിലെ സംസ്കൃതം ക്ലബ് മൻ കി ബാത്തിൽ പരാമർശവിധേയമായി. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ച് ലളിതമായി വിശദീകരിച്ച സ്കൂളിലെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ ജനപ്രിയമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: എറണാകുളം കെ സൗത്ത് ചിറ്റൂർ മെ സ്പോർട്സ് കെ ഐസേ ഹി ഏക് പ്രയാസ് കെ ബാരേ മെ പതാ ചലാ ഹൈ. വഹാ കെ ഏക് സ്കൂൾ മെ സംസ്കൃത ക്ലബ് ഹൈ. യഹാ കെ ടീച്ചർ അഭിലാഷ് ജി ബഡേ അനൂഠേ तरीके से संस्कृत को लोकप्रिय बना रहे हैं. इस प्रोजेक्ट को अक्षर कंदुक नाम दिया गया है. इसमें संस्कृत के अक्षरों को फुटबॉल में इस्तेमाल होने वाले शब्दों से जोड़कर आसान तरीके से समझाया जाता है. इसे सीखने में आनंद मिलता है, साथ ही खेलों से लोगों का जुड़ाव भी बढ़ता है.
0: ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തത് യുവാക്കളുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുവെന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൌരനെയും അഭിമാന പുളകിതനാക്കിയെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കശ്മീരിൽ പുല്ലും വൈക്കോലും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വഗു എന്ന പായയുടെ ഉപയോഗവും പ്രചാരണവും വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിന്റെ ഭാഗമായി അമ്മയുടെ പേരിൽ ഓരോരുത്തരും ഓരോ മരം നട്ടുപിടിപ്പിക്കണമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഗണേശോത്സവകാലത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വിഗ്രഹങ്ങൾക്ക് പകരം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ഉപയോഗിക്കണമെന്നും ഇത് പ്രകൃതിയോട് ആരാധനാ മനോഭാവം വർദ്ധിപ്പിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അടുത്ത മാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുമ്പോൾ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കണമെന്ന് നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പന 6 മടങ്ങ് വർദ്ധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. വിൽപ്പന 8,000 കോടിയോട് അടുത്തെത്തിയതായും അദ്ദേഹം പറഞ്ഞു. പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. നാളെ ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണെന്നും ഡോക്ടർ കലാമിനോട് ആദരസൂചക ഈ ആഴ്ച ഗുരുപൂർണിമ പുണ്യോത്സവം ആഘോഷിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും തെരുവുകളിലും ദൃശ്യമാകണമെന്നും പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.

കാർഗിൽ യുദ്ധത്തിൽ വീര്യമൃത്യു വരിച്ച ധീരസൈനികർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രണാമമർപ്പിച്ചു. സൈനികരുടെ അസാധ്യ വീര്യവും അചഞ്ചല നിശ്ചയദാർഢ്യവും പരമോന്നത രാജ്യസ്നേഹവും സായുധസേനയുടെ മികച്ച പാരമ്പര്യത്തെയാണ് കാണിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാർഗിൽ യുദ്ധത്തെ ചരിത്രവിജയത്തിലേക്ക് നയിച്ച സൈനികരുടെ അസാമാന്യ ധീരതയ്ക്കും ത്യാഗത്തിനും മുന്നിൽ രാജ്യം ആദരവോടെ തലകുനിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിലെ പ്രധാന ചടങ്ങിൽ രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. വീരനാരിമാരും വീരമാതാക്കളുമായി സംവദിച്ച കേന്ദ്രമന്ത്രി വെർച്വൽ വാക്ക് ത്രൂ പോർട്ടലും ഉദ്ഘാടനം ചെയ്തു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച 400-ലധികം യുവാക്കളുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുക. 300,000-ലധികം യുവാക്കളുടെ പങ്കാളിത്തത്തോടെ രാജ്യവ്യാപകമായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിലൂടെയാണ് യുവാക്കളെ തിരഞ്ഞെടുത്തത്. 2026 പൊതുപരീക്ഷ അന്യായ മാർഗ്ഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിക്കുക. 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കാനും അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രിയദർശിനി ബസ്സിൽ കയറുന്ന പുരുഷന്മാർക്ക് സൗജന്യ ടിക്കറ്റ് കൊടുത്താൽ KSRTC ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി CP ജോൺ കണ്ണൂരിൽ പറഞ്ഞു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി KSRTCയുടെ പദ്ധതിയല്ല, ഗവൺമെന്റിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഉത്സവകാലങ്ങളിൽ KSRTC സ്വകാര്യ വ്യക്തികളിൽ നിന്നും ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും CP ജോൺ അറിയിച്ചു. പുതിയ ഗവൺമെന്റിനെതിരെ ഒരു ആരോപണവും ഉന്നയിക്കാൻ ഇല്ലാത്തതിനാൽ വഖഫ് ബോർഡ് PM ശ്രീ വിഷയങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കുകയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇരു വിഷയങ്ങളിലും നടപടി തുടങ്ങിയത് ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരിക്കുമ്പോഴാണെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. വാഗമണിലെ കയ്യേറ്റം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ഒഴിപ്പിക്കലിനെതിരെ ആരും രംഗത്ത് വന്നില്ലെന്നും കയ്യേറ്റക്കാർ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണം തുടരുകയാണെന്നും മന്ത്രി മലപ്പുറത്ത് വ്യക്തമാക്കി. കോഴിക്കോട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് വാഹനാപകടത്തിൽ മരിച്ചു. ഇന്നലെ രാത്രി ചെറുവാടിയിലുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. മലപ്പുറം കുറ്റിപ്പുറത്ത് കോഴിക്കോട് തൃശൂർ റോഡിൽ ഓടുന്ന സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചതായി റിപ്പോർട്ട്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രാവിലെ 11 അപകടം. അമിത വേഗമാണ് അപകട കാരണം എന്നാണ് സൂചന. വേൾഡ് ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരി അനാഹത് സിംഗിനെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. അനാഹത്തിന്റെ വിജയം അവിശ്വസനീയമായ നേട്ടമാണെന്നും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷമാണെന്നും മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ വിജയ് ദിവസത്തിൽ ധീരസൈനികർക്ക് മൻ കി ബാത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ മേഖലയിലെ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും രാജ്യം തുടർച്ചയായി പുതിയ ഉയരങ്ങളിൽ എത്തുകയാണെന്നും പ്രധാനമന്ത്രി. എറണാകുളം സൗത്ത് ചിറ്റൂരിലെ സംസ്കൃതം ക്ലബിനെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. 2026 പൊതു പരീക്ഷ അന്യായ മാർഗ്ഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. പ്രിയദർശിനി ബസ്സിൽ കയറുന്ന പുരുഷന്മാർക്ക് സൗജന്യ ടിക്കറ്റ് കൊടുത്താൽ KSRTC ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി CP ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. വോട്ടർ പട്ടിക സംബന്ധിച്ച ആക്ഷേപങ്ങളും അപേക്ഷകളും 5 ഓഗസ്റ്റ് വരെ സ്വീകരിക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. 5 ഓഗസ്റ്റ് വരെ ലഭിക്കുന്ന അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ച് 17 ഓഗസ്റ്റിന് മുമ്പ് നടപടികൾ പൂർത്തിയാക്കും. 19 ഓഗസ്റ്റിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്.
5: ഫോക്സ്വാഗൻ വേർട്ടിസ് 4ാം വാർഷികം ആഘോഷിക്കുകയാണ്.
6: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
5: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: പക്ഷേ
3: മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവ്.

0: മൈ ജി ലാഭമഴ
1: ബാങ്ക് ക്യാഷ് ബാക്ക് മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈ ജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈ ജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: മഴയും ചായയും പിന്നെ ഒറ്റയിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
2: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
4: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
3: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: വയനാട് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൽ മൊബൈൽ വെറ്ററിനറി സേവനം നൽകുന്നതിന് വെറ്ററിനറി സർജനെ നിയമിക്കുന്നു. വെറ്ററിനറി ബിരുദം, വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷനുള്ളവർക്കാണ് അവസരം. താൽപ്പര്യമുള്ളവർ ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ പകർപ്പ് സഹിതം മറ്റന്നാൾ രാവിലെ 11:30 മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. ഫോൺ നമ്പർ 9495620851.
0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈ ജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
4: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈ ജി ലാഭമഴ,
4: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: ആഴ്ചയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വിലക്കുറവുമായി മൈജി ലാഭമഴ.
1: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

FM പ്രധാന വാർത്തകൾ. ഓരോ തുള്ളിവെള്ളവും ഭാവി തലമുറകളുടെ ഏറ്റവും വലിയ സ്വത്താണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. കിണറിന്റെയും കുളത്തിന്റെയും സംരക്ഷണം നാം ഏറ്റെടുക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഏക് പേട് മാം കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി അമ്മയുടെ പേരിൽ ഓരോരുത്തരും ഓരോ മരം നട്ടുപിടിപ്പിക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ഗണേശോത്സവ കാലത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിക്കുന്ന വിഗ്രഹങ്ങൾക്ക് പകരം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എറണാകുളം സൗത്ത് ചിറ്റൂരിലെ സംസ്കൃതം ക്ലബിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ച് ലളിതമായി വിശദീകരിച്ച സ്കൂളിലെ അധ്യാപകൻ അഭിലാഷ്

സംസ്കൃതത്തെ ജനപ്രിയമാക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പ്രിയദർശിനി ബസ്സിൽ കയറുന്ന പുരുഷന്മാർക്ക് സൗജന്യ ടിക്കറ്റ് കൊടുത്താൽ KSRTC ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി CP ജോൺ. പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതി KSRTCയുടെ പദ്ധതിയല്ല, ഗവൺമെന്റിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പുതിയ ഗവൺമെന്റിനെതിരെ ഒരു ആരോപണവും ഉന്നയിക്കാൻ ഇല്ലാത്തതിനാൽ വഖഫ് ബോർഡ്, PM ശ്രീ വിഷയങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കുകയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇരു വിഷയങ്ങളിലും നടപടി തുടങ്ങിയത് ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരിക്കുമ്പോഴാണെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. മലപ്പുറം കുറ്റിപ്പുറത്ത് കോഴിക്കോട് തൃശൂർ റൂട്ടിലോടുന്ന ബസ് തലകീഴായി മറിഞ്ഞ ഒരാൾ മരിച്ചതായി റിപ്പോർട്ട്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കോഴിക്കോട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് വാഹനാപകടത്തിൽ മരിച്ചു. ഇന്നലെ രാത്രി ചെറുവാടിയിലുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വേൾഡ് ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരി അനാഹത് സിംഗിനെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. അനാഹത്തിന്റെ വിജയം അവിശ്വസനീയമായ നേട്ടമാണെന്നും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷമാണെന്നും മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഞങ്ങളുടെ വാട്സപ്പിലേക്ക് ഹായ് എന്നയക്കുക. നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ 9400224440. ആദ്യമായി ഒരു ഗാനം കേൾക്കാം. വടക്കുംനാഥൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: ഹലോ
2: ഹലോ
1: ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്? ദീപ, ദീപ ടീച്ചർ. സ്ഥലം എവിടെയാണ്? വെള്ളിമാടുകുന്ന്. ടീച്ചർ ഏത് സ്കൂളിലാണ്?
2: ഞാൻ ഗണപത് ബോയ്സ് ഹൈസ്കൂളിൽ എച്ച്എംഐ റിട്ടയർ ചെയ്തു
1: 2025. ഇപ്പൊ സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു അല്ലേ?
2: സന്തോഷമായിട്ട് ഇരിക്കുന്നു.
1: പിന്നെ റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ?
2: ഓ, റേഡിയോ എന്റെ കൂടെ ഉള്ള ഒരാളാണ്.
1: എപ്പോഴും റേഡിയോ കൂടെ തന്നെ ഉണ്ടാവും അല്ലേ? പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വെള്ളിമാടുന്ന്?
2: എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ 91st പിറന്നാളാണ്.
1: ആണോ?
2: അമ്മയ്ക്ക് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയിലെ വാണി ജയറാം പാടിയ പനിനീരുമായി എന്ന പാട്ട് ആണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്. അമ്മയുടെ പിറന്നാളിന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്.
1: അമ്മയുടെ പിറന്നാൾ ആശംസകളൊക്കെ പറയണം കേട്ടോ.
2: തീർച്ചയായും
1: അമ്മയ്ക്ക് ഈ പാട്ടായിരിക്കും ഇഷ്ടം അല്ലേ?
2: അതെ.
1: എന്നാ നമുക്ക് ആ പാട്ടിലേക്ക് പോവാല്ലേ? വാണി ജയറാം പാടിയതല്ലേ വേണ്ടത്?
2: പനിനീരുമായി എന്ന.
1: ശരി, എന്നാ പാട്ട് കേൾക്കട്ടെ. അമ്മയുടെ പ്രത്യേക ആശംസകൾ പറയൂ. ഓക്കെ, താങ്ക് യു.
2: താങ്ക് യു. ഓക്കെ, താങ്ക് യു.

0: ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഹലോ, ആരാണ്?
1: ഇത് ലീല.
0: ലീല, സ്ഥലം എവിടെയാണ്?
1: വട്ടോളി ബസാർ.
0: വട്ടോളി എന്നാണ് അല്ലേ? എന്തൊക്കെയാണ് വട്ടോളി വിശേഷങ്ങൾ?
1: വട്ടോളി നല്ല വിശേഷങ്ങളാണ്.
0: സുഖമായിട്ട് പോകുന്നു അല്ലേ?
1: സുഖമായിട്ട് പോകുന്നു.
0: ആ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഇല്ല
0: ഇല്ല, സമയമായിട്ടില്ല അല്ലേ?
1: സമയമായിട്ടില്ല.
0: ആ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: അവളുടെ രാവുകൾ.
0: ആ, എസ് ജാനകി പാടിയ പാട്ടാണല്ലേ. ആ ആ, എന്നാ നമുക്കത് കേട്ടാലോ?
1: ഓ ഓ,
0: വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: ഹലോ
3: ഹലോ,
2: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്? പറയൂ.
3: സന്തോഷം കൊണ്ട് ഇഞ്ചിരിക്കാൻ വയ്യാന്ന് പറഞ്ഞ മാതിരി
2: ആണോ? അത്രയും സന്തോഷം ഉണ്ടോ?

0: എന്റെ പേര് മോഹൻദാസ്.
1: മോഹൻദാസ്, സ്ഥലം എവിടെയാണ്?
0: മാങ്കാവ് ആണ്.
1: മാങ്കാവ്. ആ, എന്ത് ചെയ്യുന്നു?
0: ഞാൻ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്തു.
1: അത് ശരി.
0: രണ്ട് മക്കളുണ്ട്, പെൺകുട്ടികളാണ്. അവരെ കല്യാണം കഴിച്ചു വിട്ടു. ഞാനും ഭാര്യ മാത്രം ഇപ്പൊ വീട്ടിലുണ്ട്.
1: അത് ശരി.
0: ഒരു റേഡിയോ ശേഖരത്തിന്റെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്.
1: ആണോ? ആ, അത് ശരി. ആ, അപ്പൊ എപ്പോഴും പാട്ട് കൂടെ ഉണ്ടാവും അല്ലേ?
0: ഉറങ്ങുമ്പോ മാത്രമേ ഉള്ളൂ.
1: ഒഴിവ് രാവിലെ തുടങ്ങും അല്ലേ?
0: രാവിലെ.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്
0: മാഡം? എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട്, പഴയ പാട്ട്.
1: പഴയ പാട്ടാണോ വേണ്ടത്?
0: പഴയ പാട്ട്. രാജയുടെ
1: ഏതെങ്കിലും ഒരു പഴയ പാട്ട് കൊടുക്കാം അല്ലേ?
0: പഴയ പാട്ട് ഏതെങ്കിലും ആയാ മതി.
1: ഏതെങ്കിലും ഒരു പഴയ പാട്ട് ഞാൻ കൊടുക്കാം. ഏതെങ്കിലും ഒരു പഴയ പാട്ട്. പഴയ പാട്ടിനോടാണോ ഇഷ്ടം?
0: ഓ, തീർച്ചയായും
1: ആണല്ലേ. അതെ അതെ, പഴയ പാട്ടിനോട് കൂടുതൽ ഇഷ്ടമുള്ള ആളാണ്. പിന്നെ വേറെന്തൊക്കെയാ വിശേഷം മാങ്കാവിലെ? ഇന്ന് മഴയൊന്നും ഇല്ലല്ലോ അല്ലേ? നല്ല വെയിലുള്ള കാലാവസ്ഥയാണ്. നല്ല കാലാവസ്ഥയാണ്. എന്നാ നമുക്കൊരു പഴയ പാട്ട് കേൾക്കാം. ജയചന്ദ്രൻ പാടിയിട്ടുള്ള ഒരു പാട്ട്, പഴയ പാട്ട് കേട്ടോ. ശരി, താങ്ക് യു, വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ശരി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.

0: ഹലോ
1: ഹലോ
0: ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയൂ. തോലേരി, അതെവിടെയാ സ്ഥലം? പയ്യോളി അടുത്താണല്ലേ. ആ പിന്നെ
1: എന്തൊക്കെ?
0: ആ അപ്പൊ ഇന്നാണ് അങ്ങോട്ട് വിളിച്ചത്. ഓ, ആ ആ ആ ഞായറാഴ്ച ഒഴിവാണല്ലോ. ആ കുട്ടികളൊക്കെ ചെറിയ ക്ലാസ്സിലാണോ പഠിക്കുകയാണോ? ആണോ? ഏത് ക്ലാസ്? ആ
1: രണ്ടാമത്തെ ആള് ടിൻസ് ആണ്, അവര്
0: എട്ടാം ക്ലാസ്സിൽ. ആ
1: മൂന്നാമത്തെ ആള്
0: ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. പയ്യോളി സ്കൂളിലാണ് അവരൊക്കെ?
1: അല്ലല്ല, ജിടിഎം സ്കൂൾ എന്ന് പറയുമ്പോ മോന് മൂത്ത മകൻ.
0: ആ അത് ദൂരത്താണ്?
1: ആ അത് കുറച്ച് പോകാനുണ്ട് ഇവിടുന്ന്.
0: അത് ശരി. ആ ആ ആ ഇപ്പൊ ഇന്ന് എല്ലാവർക്കും ലീവാണ്
1: അല്ലേ?
0: അതെ അതെ അതെ.
1: കുട്ടികൾ കൊറേ ദിവസമായി ഗാനോത്സവത്തിന് വിളിക്കണം.
0: ആ അപ്പൊ ഇന്നാണ് അങ്ങോട്ട് തിരിച്ചു വിളിച്ചത് നിങ്ങളെ? ആ ഇന്നാണ് ആ ദിവസം. അപ്പൊ ഏത് പാട്ടാന്ന് വേണ്ടത്? ഇത് അമ്മേ നീ ഒന്നുകൂടി പിറന്നിടാ, ആ പാട്ട് പറഞ്ഞിരുന്നു. ആ ആ എം ജി ശ്രീകുമാർ പാടിയ പാട്ട് കേൾക്കാട്ടോ. ശരി, താങ്ക് യു.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: ഹലോ, ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
3: ജയറാം.
2: എന്തൊക്കെയാണ് വിശേഷം?
3: ഓ, നല്ല
2: സുഖമായിട്ട്.
3: ഇപ്പൊ അടുത്ത് വിളിച്ച മോഹൻദാസിന്റെ സ്റ്റേഡനാണ്.
2: ആണോ? അത് ശരി.
3: അദ്ദേഹം ഫുട്ബോൾ കളിക്കാറുണ്ട്. ഞാനും കൃഷ്ണദാസും ഫുട്ബോൾ കളിക്കുന്ന ആളാണ്.
2: അത് ശരി.
3: പഴയ കാലത്ത് കൃഷ്ണദാസിന് സ്ട്രോക്ക് വന്നു, എനിക്ക് തളർച്ചയും വന്നു.
2: ആണോ? അത് ശരി.
3: തളർത്ത് കിടപ്പാണ്,
2: കിടപ്പാണ്.
3: അപ്പൊ ഞാൻ ഇപ്പൊ ആവശ്യപ്പെട്ട ഗാനവും ഞാൻ പഠിക്കുന്ന കാലത്ത് ഗീതാൽപ്പം കോളേജ്
2: ഷൂട്ട് ചെയ്തത്.
3: ഈ പാട്ട് ഞാൻ അവർക്ക് സമർപ്പിക്കുന്നു, എന്റെ ഗുരുവായൂരപ്പൻ കോളേജ് പഠിച്ച എല്ലാ
2: സഹപാഠികൾക്കും
3: കൈയയച്ച് സഹായിച്ചിട്ടുണ്ട്.
2: അത് ശരി.
3: പിന്നെ ഞാൻ പിന്നെ ഓട്ടോ ഷോ ഓടിക്കുന്ന കാലത്ത് ഓഫീസ് കൊണ്ടുവന്ന ഓഫീസർ എന്നെ കൈയച്ച് സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നുണ്ടോ.
2: യേശുദാസ് പാടിയ പാട്ടല്ലേ. ദേവരാജൻ മാഷ് സംഗീതാണ്, യേശുദാസ് പാടിയ പാട്ട്. ഓക്കെ, ശരി, താങ്ക് യു. ശരി.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: ഹലോ.
3: ഹലോ.
1: ആ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്
3: ഇത്? നരിക്കുനി അബ്ദുള്ളാണ്.
1: ആ, നരിക്കുനി എന്നാണോ? പിന്നെ എന്തൊക്കെയാണ് വിശേഷം?
3: സുഖം തന്നെ.
1: സുഖമായിട്ട് പോന്നു. ജോലി ചെയ്യുന്നുണ്ടോ?
3: കൂലിപ്പണിയാണ്.
1: ആണോ? ആ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇല്ലല്ലോ അല്ലേ?
3: ഇല്ല.
1: ബാക്കി എല്ലാ ദിവസവും പോകുമോ?
3: പണിയുള്ള ദിവസമൊക്കെ പോകും.
1: മഴയായതുകൊണ്ട് കുറവാണോ പണിയൊക്കെ?
3: പണിയൊക്കെ കുറവാപ്പോ.
1: ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ടല്ലേ, മഴ അധികം ഇല്ല എന്നാലും. പിന്നെ പാട്ടെപ്പോഴും കേൾക്കാറുണ്ടോ? റേഡിയോ കേൾക്കാറുണ്ടോ?
3: പഴയ പാട്ടിന്റെ ആളാണ്.
1: പഴയ പാട്ടിനോടാണ് ഇഷ്ടം അല്ലേ? ആ, കൊടുക്കാറുണ്ടാവാറുണ്ടല്ലോ.
3: പകലൊന്നും കേക്കലില്ല.
1: ആണോ? ഉണ്ടാവാറുണ്ട്, പഴയ പാട്ട് ഉണ്ടാവാറുണ്ട്. രാവിലെ തന്നെ ഉണ്ടല്ലോ സ്മൃതി മന്ദിരത്തിലൊക്കെ. ഇടയ്ക്കൊക്കെ പഴയതും പുതിയതും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടണ്ടേ, അതാണ്. അതെ അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? എം എസ് ബാബുരാജ് പാടിയ പാട്ടല്ലേ? പി ഭാസ്കരന്റെ വരികൾ. എന്നാ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
3: ഓക്കെ.
1: ശരി, താങ്ക് യു കേട്ടോ. ശരി. ആ.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: ഗാനോത്സവത്തിൽ നമുക്ക് അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോഷ ശ്രീധർ സംഗീതം നൽകി കൈലാഷ് ഖേർ പാടിയത്. ചിത്രം കീർത്തിചക്രം.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രഭ, കോഴിക്കോട്.
2: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
3: ഹലോ
4: ഹലോ
3: ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
4: ഞാൻ പി സി ജയചന്ദ്രൻ.
3: എവിടെയാ സ്ഥലം?
4: വയനാട്, വയനാട് കേണിച്ചിറ.
3: വയനാട് കേണിച്ചിറയാണ് അല്ലേ?
4: കുറേ ദിവസമായി നോക്കുന്നു, ഇപ്പൊ നോക്ക് കിട്ടുന്നില്ല, എന്തോ പെട്ടെന്ന് കിട്ടിയാണ്. സന്തോഷമുണ്ട്.
3: ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞങ്ങൾക്കും സന്തോഷം.
4: കഴിഞ്ഞ വർഷം ഭാര്യയുടെ ഫോൺ തന്നെ കിട്ടി, കഴിഞ്ഞ വർഷം ജൂണില്.
3: ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വിളിക്കുകയാണല്ലോ, അപ്പൊ അതാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വയനാട്ടിലെ വിശേഷങ്ങള്?
4: വയനാട്ടില് മഴ തീരെ കുറവാണ്, പ്രത്യേകിച്ചും കുറവാണ്. മഴക്കാരൊക്കെ മഴയില്ല, ഇടയ്ക്ക് നല്ല വെയിലുമാണ്.
3: ഇടയ്ക്ക് നല്ല വെയിലുണ്ട്, പെട്ടെന്ന് മഴയും പെയ്യുന്നുണ്ട് അല്ലേ?
4: അങ്ങനെയല്ലേ,
3: തീരെ ഇല്ല
4: വെയിലുണ്ട്, മഴ ചാറ്റല് മഴ പോലെ ഉള്ളൂ.
3: കാര്യമായിട്ടുള്ള
4: മഴയില്ല.
3: ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
4: ഇല്ല, ഭക്ഷണം എപ്പോഴും രണ്ടു മണിക്ക് ശേഷം.
3: രണ്ടു മണിക്ക് ശേഷം.
4: ഞാൻ സ്ഥിരം റേഡിയോന്റെ ആരാധകനാണ്.
3: അതെ അതെ,
4: എട്ടാം വയസ്സ് മുതല് റേഡിയോ തുടങ്ങുന്നതാണ്.
3: ആണോ, അത് ശരി.
4: പിന്നെ സർവീസിലായി, നേരത്തെ ഇപ്പൊ പെൻഷനാണ്, 2010 പെൻഷനായി.
3: ഏതിലായിരുന്നു?
4: ഞാൻ സിവിൽ സപ്ലൈസ് പെൻഷനായി.
3: അത് ശരി.
4: അപ്പോ റേഡിയോ
3: കൂടുതൽ സമയം നമുക്ക് പാട്ട് കേൾക്കാനൊക്കെ സമയമുണ്ട്. അപ്പൊ
4: ഇപ്പൊ കാലിന് സുഖമില്ലാത്തോണ്ട് വീട്ടിൽ തന്നെ അറിയാം, കാലിന് ഇടത്ത് ഭാഗത്ത് തളർച്ച, ബലം കിട്ടുന്നില്ല. അപ്പൊ മോളുടെ വീട്ടിലാണ്, രണ്ട് പെൺകുട്ടികൾ.
3: അതും വയനാട്ടിൽ തന്നെയാണോ മോളുടെ വീട്?
4: അതെ അതെ, വയനാട്ട് കേണിച്ചിറ തന്നെയാണ്.
3: കേണിച്ചിറ തന്നെ.
4: കല്യാണം കഴിച്ചു കൊടുത്തത് വാള

0: അല്ലാതെ അവൻ കുവൈത്തിലെ നേഴ്സായിട്ട് വർക്ക്
1: ചെയ്യുന്നത്.
0: മോളുടെ പേര് ഐശ്വര്യ,
1: ഐശ്വര്യ എന്നാണ് പേര്.
0: മൊത്തം മോളുടെ പേര് സൂര്യ. അവള് ശവം വന്നിട്ട്
1: എല്ലാവരും വയനാട്ടിൽ തന്നെയാണ്.
0: അതെ അതെ, അവൾ ഇൻഡസ് മോട്ടോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഭാര്യയുടെ
1: സ്ഥലം.
0: ഭാര്യ ഉഷ കോഴിക്കോടുകാരിയാണ്.
1: കോഴിക്കോട്, കോഴിക്കോടാണ് അവരുടെ വീട്.
0: കക്കോടിയാണ്.
1: കക്കോടി, ആ ആ, അത് ശരി, ഇവിടെ അടുത്തുള്ള സ്ഥലം തന്നെ.
0: അനിയത്തിയുടെ പേരെന്താണ്?
1: എന്റെ പേര് നിഷിജ, നിഷിജ. അതെ അതെ,
0: കോഴിക്കോട്.
1: കോഴിക്കോട് തന്നെയാണ് സ്ഥലം. പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
0: പാട്ട് ഞാൻ പഴയ ഒരു പാട്ട്, ജയൻ അഭിനയിച്ച സിനിമയിലെ പൂജക്കുരുങ്ങി നിൽക്കും പൊന്നമ്പലമേട് എന്നുള്ള ഒരു
1: പാട്ട്. ആ പാട്ടാണ് വേണ്ടത് അല്ലേ? ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം എസ് വിശ്വനാഥന്റെ സംഗീതം, യേശുദാസ് പാടിയ പാട്ട്. എന്നാ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ, ശരി,
0: ശരി.
1: ആ ഓ, സന്തോഷം. ശരി കേട്ടോ, പാട്ടിലേക്ക് പോവാം. ശരി, ആ.

0: ഹലോ ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
1: അതെ,
0: ഹലോ, ആരാണ്?
1: ഞാനാണ് ഗീത.
0: ഗീത, എവിടെയാണ് സ്ഥലം?
1: കൊയിലാണ്ടി.
0: ആ,
1: നമ്പ്രത്തുകര എന്ന് പറയും.
0: അത് ശരി, കൊയിലാണ്ടിക്ക് അടുത്താണോ?
1: അതെ.
0: കൊയിലാണ്ടി
1: ഒരു 4 കിലോമീറ്റർ ഉള്ളോട്ട്.
0: ആ ആ,
1: ഒരുപാട് കാലമായി ഞാൻ എയർലി വിളിക്കുന്നത്.
0: ആ, അപ്പൊ ഇന്നാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത് അല്ലേ.
1: സങ്കടമായിരുന്നു വിളിച്ചത്. കിട്ടാ, മുമ്പ് കത്തുകളും മറുപടിയും ഒക്കെ എഴുതാറുണ്ടായിരുന്നു.
0: ആ ആ,
1: ചെറിയ ക്ലാസ് പഠിക്കുന്ന കാലത്തെ റേഡിയോന്റെ ഒരു ശ്രോതാവാണ്.
0: ഇപ്പൊ നമുക്കധികം സമയമില്ല, അതുകൊണ്ട് ഏത് പാട്ടാ വേണ്ടത് ഒന്ന് കുറച്ച് ഒന്ന് വേഗം പറയോ. ഏത് പാട്ടാണ്? ആ, രാക്കുയിലിന്റെ അഗസ്തദസിലാ?
1: അതെ.
0: അതിലേത് പാട്ടാ വേണ്ടത്?
1: അതില് പാട്ടിന്റെ വരി കിട്ടുന്നില്ല.
0: രാക്കുയിലിന്റെ അഗസ്തദസ് നോക്കട്ടെ കേട്ടോ. വേറെ ഏതെങ്കിലും ഒരു പാട്ട് കൊടുത്താൽ മതി.
1: ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. സിനിമ അതാണോന്ന് അറിയില്ല. പൂമുഖ ബാധിക്കൽ എന്നുള്ള പാട്ടില്ലേ?
0: ആ, പൂമുഖവാതിക്കൽ.
1: പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന
0: പൂന്തിങ്കളാകുന്നു. ഓക്കെ, ഞാൻ ആ പാട്ട് കൊടുക്കാം കേട്ടോ, കുറച്ച് സമയമുള്ളൂ. ഓക്കെ, ശരിയേ.

വിടർത്തും. റിയൽ എഫ്എമ്മിലെ ഗാനോത്സവത്തിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഞാൻ നിഷിജ, സാങ്കേതിക സഹായം ഷാനാസ്, നിതീഷ്.

0: ഇല്ലാത്തത് കൊണ്ട് ഇനി സോളാർ പാനൽ വേണ്ടെന്ന് വെക്കണ്ട. സോളാർ പാനലിനായി ബാങ്കുകൾ വഴി കുറഞ്ഞ പലിശ നിരക്കിൽ ഈടില്ലാത്ത വായ്പകൾ ലഭ്യമാണ്. നിലവിൽ 7% താഴെ പലിശ നിരക്കിൽ നിങ്ങൾക്ക് വായ്പ ലഭിക്കും. ലളിതമായ തിരിച്ചടവ് വ്യവസ്ഥകളിലൂടെ നിങ്ങളുടെ വീടിനെ ഒരു സൂര്യഘറാക്കൂ.
1: ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കൂ. ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന ചിത്രത്തിലെ ഈ ഗാനം രചിച്ചത് ഒ എൻ വി കുറുപ്പ്.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ. ആശ ഭോസ്ലെ പാടിയത്.

ആശ ഭോസ്ലെ പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ മൻ കി ബാത്തിൽ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്ന് പ്രധാനമന്ത്രി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. കാച്ച് ദി റെയിൻ ക്യാമ്പയിൻ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലനം നടത്തുന്ന കേരളത്തിലെ അക്ഷര കന്തുകം ക്ലബിനെക്കുറിച്ചും പ്രത്യേക പരാമർശം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കാർഗിൽ വിജയദിനത്തോടനുബന്ധിച്ച് പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നടന്ന പരിപാടികളിൽ സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ചടങ്ങിൽ ആദരാഞ്ജലി അർപ്പിച്ചു. കുറ്റിപ്പുറത്ത് വളാഞ്ചേരി ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിലിടിച്ച് തലകീടായി മറിഞ്ഞ് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. മൂന്നു പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി ഇൻഫോപാക് മേഖലയിൽ നിന്ന് രാസലഹരിയുമായി രണ്ടുപേരെ ഡാൻസാഫ് സംഘം പിടികൂടി. സംസ്ഥാനത്ത് നാളെ മുതൽ 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.

0: ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
3: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
2: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400024440. യുവ ചോയ്സിലെ ആദ്യഗാനം സുജാത പാടിയത്, ചിത്രം നിറം, ബിച്ചു തിരുമലയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് വയനാട്ടിലെ ഷീബ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: Volkswagen Virtus, 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: പരപ്പനങ്ങാടിയിൽ നിന്നും അബ്ദുൾ ഹക്കീം ആവശ്യപ്പെട്ട ഗാനമാണിനി. നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
4: ഉണ്ണിമേനോൻ പാടിയ ഗാനമാണിനി. ചിത്രം രാജാവിന്റെ മകൻ, ഷിബു ചക്രവർത്തിയുടെ വരികൾ, എസ് പി വെങ്കിടേഷിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് സജില ഹരികൃഷ്ണൻ, പറമ്പത്ത്.

0: ഐജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനമാണിനി. യേശുദാസും ബി വസന്തയും പാടിയത്. ചിത്രം ജ്വാല. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു രാഖി, വയനാട്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
4: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
5: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
6: ചാലക്കുടിയിൽ നിന്നും റഫീഖ് ആവശ്യപ്പെട്ട ഗാനമാണിനി പക്ഷേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കെ ജയകുമാറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
0: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: പുല്ലാളൂർ മാവേലിപ്പറമ്പത്ത് നിന്നും ശാന്ത, ജിഷ, മധു എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണിനി. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. കൈതപ്രത്തിന്റെ വരികൾ ഇളയരാജയുടെ സംഗീതം.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ന്യൂറ ഹൗസ് ലോൺ.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണൻ സംഗീതം നൽകിയ ഗാനമാണിനി യേശുദാസും സംഘവും പാടിയത്. ചിത്രം വിയറ്റ്നാം കോളനി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു രാജേഷ് മുഴപ്പിലങ്ങാട്.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ഇളയനില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
5: കൊളത്തൂരിൽ നിന്നും അജയൻ, വനജ, ലളിത, ഉണ്ണികൃഷ്ണൻ എന്നിവരാവശ്യപ്പെട്ട ഗാനമാണിനി പഞ്ചാഗ്നി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത്. ഓൻ വി കുറുപ്പിന്റെ വരികൾ, സംഗീതം രവി ബോംബെ.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
3: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
2: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില.
5: ഇളയനില
4: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: മഞ്ചേരിയിൽ നിന്നും യസീറ, ഫാത്തിമ, സുമയ്യ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണിനി അമ്പിളി പാടിയത്. ചിത്രം വീണ്ടും പ്രഭാതം. പി ഭാസ്കറിന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
0: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകിയ ഗാനമാണിനി യേശുദാസ് പാടിയത്. ചിത്രം സന്ദർഭം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ആവളയിലെ പൊന്നോസിനായി ശ്രുതി പ്രജീഷ്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈച്ചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: നോവൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിനി. എം ജയചന്ദ്രന്റെ സംഗീതം, രചന വിജയൻ ഈസ്റ്റ് കോസ്റ്റ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് നിഷ, ഷീന, വെള്ളിമാടുകുന്നു.

0: യുവ ചോയ്സ് ഇന്ന് ഇതുവരെ.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: FM പ്രധാന വാർത്തകൾ. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതലയേറ്റെടുത്ത കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ മൻ കി ബാത്തിൽ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിൽ വിജയദിനത്തോടനുബന്ധിച്ച് പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നടന്ന പരിപാടികളിൽ സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കുറ്റിപ്പുറത്ത് വളാഞ്ചേരി ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി ഇൻഫോ പാർക്ക് മേഖലയിൽ നിന്ന് രാസലഹരിയുമായി രണ്ടുപേരെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനം ഊർജിതം. സംസ്ഥാനത്ത് നാളെ മുതൽ 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: പറഞ്ഞു പറഞ്ഞു മടുത്തു.
5: എന്തുപറ്റി?
4: പുതിയ കിറ്റ് ബാഗ് വേണം.
5: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
4: കറക്റ്റ്.
5: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാങ്ക്.
6: RBI പറയുന്നു,
7: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ. ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
0: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
0: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: ഐജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: മ്യൂസിക് നിക്സ്.

FM പ്രധാന വാർത്തകൾ. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശയവിനിമയം നടത്തുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതലയേറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർഘർ തിരംഗ ക്യാമ്പയിനിൽ ഏവരും പങ്കുചേരണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്തെ ഊളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ നിലവിലെ പോരായ്മകൾ പരിഹരിച്ച് വീണ്ടെടുക്കാൻ കർമ്മ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കാക്കനാട് എൻജിഒ ക്വാർട്ടേഴ്സ് ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെ കാറിലെത്തിയ സംഘം ബൈക്ക് യാത്രികരായ യുവാക്കളെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സാരമായി പരിക്കേറ്റ യുവാക്കൾ ചികിത്സയിലാണ്. കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടം സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അന്വേഷണം ആരംഭിച്ചതായി ഗതാഗത മന്ത്രി സി പി ജോൺ. 5 ദിവസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കും. ഭാരതപ്പുഴയുടെ സംരക്ഷണത്തിനും വീണ്ടെടുക്കലിനും കണ്ടൽ വനങ്ങൾക്ക് കഴിയുമെന്നും പുഴയോരങ്ങളിൽ കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കണമെന്നും മുതിർന്ന ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ്. രോഗലക്ഷണമുള്ളവർ ചികിത്സ തേടണമെന്ന് നിർദ്ദേശം. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഹരാരയിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 6 മണിക്ക്.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജാവേദ് അക്തർ രചിച്ച് എ ആർ റഹ്മാൻ ഈണം നൽകി ആശാ ഭോസ്ലെ, ഉദിത് നാരായൺ, വൈശാലിയും സംഘവും പാടിയത്. ചിത്രം ലഗാൻ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: ഇനി അനുരാധ പാടിയ ഗാനം കേൾക്കാം. ചിത്രം രാംലഖൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: അടുത്ത ഗാനം ആപ്കെ കസം എന്ന ചിത്രത്തിനു വേണ്ടി കിഷോർ പാടിയത്. സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: ഇളയനില സമർപ്പിക്കുന്നത്
5: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
6: ഇനി കേൾക്കാം ഗുൽസാർ രചിച്ച് ഖയ്യാം ഈണം നൽകി അൻവർ, സുലക്ഷണ പണ്ഡിറ്റ് എന്നിവർ പാടിയത്. ചിത്രം തോഡ്സി ബേഫായി.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കോട്ടി.

0: കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
2: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രഭ, കോഴിക്കോട്.
3: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
4: സ്ത്രീ സാന്ത്വനം ഹോമിയോപതിയിലൂടെ. സീതാലയം, സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, വൈകാരിക, ഗാർഹിക പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമാർഗം. സീതാലയം പദ്ധതിയുടെ സേവനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി, കണ്ടംകുളങ്ങര, പാവങ്ങാട്, എരിഞ്ഞിക്കൽ റോഡിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിദഗ്ധ ഹോമിയോ ചികിത്സ, ലേഡി സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ സ്ത്രീകൾക്ക് സൗജന്യമായി ലഭിക്കുന്നു. പ്രീ മാരിറ്റൽ കൌൺസിലിംഗും ലഭ്യമാണ്. മുൻകൂർ ബുക്ക് ചെയ്യാൻ ബന്ധപ്പെടുക 8078041353.
3: FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയുടെ സുപ്രധാന ഉറവിടമാണ് കൂട്ടായ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നെയ്ത്തുകാരെ ആദരിക്കണമെന്നും വോക്കൽ ഫോർ ലോക്കൽ മനോഭാവം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. തിരുവനന്തപുരത്തെ ഊളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ നിലവിലെ പോരായ്മകൾ പരിഹരിച്ച് വീണ്ടെടുക്കാൻ കർമ്മ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പാൽക്കുളങ്ങരയിൽ യുവാവിനെ റോഡിൽ വെട്ടിക്കൊന്നു. ചമ്പക്കട സ്വദേശി വിശാഖിനെയാണ് അയൽവാസിയായ പ്രദീപ് കൊലപ്പെടുത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടം സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചതായി ഗതാഗത മന്ത്രി CP ജോൺ. 5 ദിവസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഹരാരയിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. കോമൺവെൽത്ത് ഗെയിംസ് 60 കിലോഗ്രാം ഭാരോദ്വഹന വിഭാഗത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചാനമ്പത്തിന് വെള്ളിമെഡൽ. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 7 മണിക്ക്.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
0: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഗാനകേളി. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട പരിപാടിയായ ഗാനകേളിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സസ്നേഹം സ്വാഗതം. ആദ്യം ജാസി ഗിഫ്റ്റ് ഈണം നൽകി രാജേഷ് വിജയ് പാടിയത് ചിത്രം സഫലം.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഇനി കേൾക്കാം ഷിബു ചക്രവർത്തി രചിച്ച് ഔസേപ്പച്ചൻ ഈണം നൽകി MG ശ്രീകുമാർ പാടിയത്. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈ ജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
7: ഇനി കേൾക്കാം കുടപ്പനക്കുന്ന് ഹരി രചിച്ച വിദ്യാധരനീണം നൽകി യേശുദാസും സംഘവും പാടിയത്, ചിത്രം പാദമുദ്ര.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
5: ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഗാനം, MG ശ്രീകുമാർ, രാധിക തിലക് എന്നിവർ പാടിയത്. ചിത്രം കന്മദം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: ഇനി സുശീല പാടിയ ഗാനം കേൾക്കാം, ത്രിവേണി എന്ന ചിത്രത്തിലേത്. വയലാർ രാമവർമ്മയുടെ രചനയ്ക്ക് ജി ദേവരാജന്റെ ഈണം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ഇനി കേൾക്കാം എം കെ അർജുനന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസ് പാടിയത്. ചിത്രം ശംഖുപുഷ്പം, രചന ശ്രീകുമാരൻ തമ്പി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രൾഹാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പ. ഇന്ത്യക്കെതിരായ 3-ാം T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അദ്ദേഹം മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ അനുസ്മരിച്ചു. രാജ്യസുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുന്നിൽ ആദരം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: കാർഗിൽ വിജയ് ദിവസ് ഈ ദിന ഹമേ ഗർവ് സേ ഭർ ദേതാ ഹൈ. യേ ദിൻ ഹമേ അപ്നേ വീർ ജവാനോ കേ അദ്ഭുത സാഹസ് കി യാദ് ദിലാതാ ഹൈ. കാർഗിൽ കി ഊഞ്ചി ഊഞ്ചി ചോട്ടിയാ, കഠിൻ മൌസം, ദുശ്മൻ കി ചുനൌതി, ഹർ പരിസ്ഥിതി ഹമാരെ സൈനികോ കേ സാമനേ തി, ലേക്കിൻ ഉൻകാ ഹൗസല ഹർ ചുനൌതി സേ ബഡാ താ.
0: പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി, ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി, DRDO പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയെക്കുറിച്ചും മൻ കി ബാത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ മൈ GOVയിൽ പങ്കിടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.

0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ പി ബി സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. കുട്ടികൾക്ക് സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായി എറണാകുളത്തെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് യു പി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് നടത്തിയ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ പ്രത്യേകം പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കന്തുകം ക്ലബിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്.
1: മുജെ കേരളം മേ എറണാകുളം കെ സൗത്ത് ചിത്തൂർ മേ സ്പോർട്സ് കെ ഐസെ ഈ എക് പ്രയാസ് കെ ബാരേ മേ പതാ ചലാ ഹൈ വഹാ കെ എക് സ്കൂൾ മേ സംസ്കൃത ക്ലബ് ഹൈ യഹാ കെ ടീച്ചർ അഭിലാഷ് ജി ബഡേ അനൂഠേ തരീകെ സെ സംസ്കൃത കോ ലോക്പ്രിയ ബനാ രഹേ ഹൈ ഇസ് പ്രോജക്ട് കോ അക്ഷര കന്ദുക് നാം ദിയാ ഗയാ ഹൈ ഇസ്മേ സംസ്കൃത കെ അക്ഷരോ കോ ഫുട്ബോൾ മേ ഇസ്തമാൽ ഹോനേ വാലേ ശബ്ദോ സെ ജോഡ് കർ ആസാൻ തരീകെ സെ സംജായാ ജാതാ ഹൈ.

0: ये तरीके से संस्कृत को लोकप्रिय बना रहे हैं। इस प्रोजेक्ट को अक्षर कंदुक नाम दिया गया है। इसमें संस्कृत के अक्षरों को फुटबॉल में इस्तेमाल होने वाले शब्दों से जोड़कर आसान तरीके से समझाया जाता है।
1: ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1-ന്റെ വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അടുത്ത മാസം 7-ന് രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ പ്രധാനമന്ത്രി കുത്താമ്പുള്ളി കൈത്തറിയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഏക് പേട് മാ കെ നാം ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് സംസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ഗണേശോത്സവത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചോ ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീരിലെ പരമ്പരാഗത പായായ വഗു ഉത്തർപ്രദേശിലെ ലഖിവാല ഗ്രാമത്തിലെ സ്ത്രീ സ്വയം സഹായ സംഘം ഉൽപ്പാദിപ്പിക്കുന്ന വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ എന്നിവയെക്കുറിച്ചും കോക്ബോറോക്ക് നാടൻ പാട്ടുകൾ, ബൌൾ ഗാനങ്ങൾ തുടങ്ങി രാജ്യത്തിന്റെ സംഗീത പാരമ്പര്യത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. ധർമ്മേന്ദ്രപ്രധാന്റെ രാജിയെ തുടർന്നാണ് നിയമനം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല കൂടാതെ ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവ പുനരുപയോഗ ഊർജ്ജം എന്നിവയുടെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. സ്ഥാനമേറ്റതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സുപ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. വിദ്യാഭ്യാസ സഹമന്ത്രി ജെ ചൌധരിയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിലെടുത്തിരുന്നു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2004 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അൺകോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യയുടെ സാംസ്കാരിക സ്വഭാവത്തിന് എന്നും കരുത്ത് പകർന്നിട്ടുള്ളത് കൂട്ടായ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2026 പങ്കെടുത്ത യുവാക്കളുമായി ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഗിൽ വിജയദിനത്തിന്റെ 27-ാം വാർഷികം തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സമുചിതമായി ആഘോഷിച്ചു. സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്റ്റേഷൻ കമാൻഡർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി തൃശൂർ അയ്യന്തോളിലെ അമർ ജവാൻ സ്മാരകത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ ജീവൻ സമർപ്പിച്ച ധീരസൈനികരുടെ ത്യാഗം ഓരോ ഭാരതീയനും എന്നും നന്ദിയോടെ സ്മരിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഈനാശുവിന്റെ ഭാര്യ ഷിജി ഈനാശു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ്. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ വിവിധ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ചികിത്സ വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി പരിശോധന നടത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും നിലവിൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും NVBDCP സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിഷാദ് ഖാൻ വ്യക്തമാക്കി.
3: ഡെങ്കിപ്പൻ അതേപോലെ ചെള്ളുപനി ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് കൂടുതലായിട്ട് കാണും. കാരണം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് തുടർച്ചയായിട്ടുള്ള മഴകളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചൂട് കാലാവസ്ഥയുമാണ് നമുക്ക് കിട്ടിയിരുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച്. പക്ഷെ ഇപ്രാവശ്യം ഈ ഇടവിട്ടുള്ള മഴകളും പിന്നെ പെട്ടെന്നുള്ള ഒരു ചൂടും കാലാവസ്ഥയിലും ഈ തരം ഈ ക്ലൈമറ്റ് ചേഞ്ച് ശരിക്കും ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന ഈ എയ്ഡിസ് കൊതുകുകളുടെ വളർച്ചക്ക് വളരെയധികം കൂടുതലാണ്. ജാനുവരി തൊട്ട് അറൌണ്ട് 250 ഡെങ്കിപ്പനി കേസുകൾ ലക്ഷദ്വീപിൽ റിപ്പോർട്ട് ചെയ്തു. അതിൽ
1: ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ

കാസർഗോഡ് ജില്ലകൾ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ടാം മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പുരുഷന്മാരുടെ 60 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം വെള്ളി മെഡൽ നേടി. മലേഷ്യയുടെ മുഹമ്മദ് അനീഖ് കസ്ദാനാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പാരാ പവർ ലിഫ്റ്റിംഗിൽ ഹരാരയിൽ നടക്കുന്ന ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് മൂന്നാം മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് വൈഭവ് സൂര്യവംശിയുടെ അർദ്ധ സെഞ്ചുറിയാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കന്തുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം. ഇന്ത്യയ്ക്കെതിരായ മൂന്നാം T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളിയിൽ ഇനി ഒ എൻ വി കുറിപ്പ് രചിച്ച് സലിൽ ചൗധരി ഈണം നൽകി, യേശുദാസ്, വാണി ജയറാം എന്നിവർ പാടിയത്. ചിത്രം ഈ ഗാനം മറക്കുമോ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഇളയനില സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം, സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
5: ഇനി കേൾക്കാം വയലാർ ശരത്ചന്ദ്ര വർമ്മ രചിച്ച്, ഇളയരാജ ഈണം നൽകി, ശ്വേത, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയത്. ചിത്രം വിനോദയാത്ര.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ഇനി അപ്പുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയത്, ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് കണ്ണൂർ രാജന്റെ ഈണം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഗാനം. ജയചന്ദ്രനും ഗായത്രിയും പാടിയത്, ചിത്രം ഡ്രീംസ്.

0: ഗാനകേളി.
1: പ്രിയ
0: ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനകേളി ഇവിടെ സമാപിക്കുന്നു.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയുടെ സുപ്രധാന ഉറവിടമാണ് കൂട്ടായ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി തൃശൂർ അയ്യന്തോണിലെ അമർ ജവാൻ സ്മാരകത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. ധീരസൈനികരുടെ ത്യാഗം ഓരോ ഭാരതീയനും എന്നും നന്ദിയോടെ സ്മരിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റഗ്രാമിലൂടെ യുവജനങ്ങളുമായി സംവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന സമൂഹമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാനൊപ്പം മലയാള ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ മാക്ടയും കൈകോർക്കുന്നു. ഇത് സംബന്ധിച്ച ലോഗോ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്തു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെയ്ക്ക് 193 റൺ വിജയലക്ഷ്യം. കോമൺവെൽത്ത് ഗെയിംസ് 60 കിലോഗ്രാം ഭാരോദ്വഹന വിഭാഗത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചാനമ്പത്തിന് വെള്ളി മെഡൽ. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 10 മണിക്ക്.

0: തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് കാഷ്ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഏഷ്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വിലക്കുറവുമായി മൈജി ലാഭമഴ.
1: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി നന്ദൻ നിലേക്കനയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർഘർ തിരംഗയിൽ പങ്കുചേരാനും മൻ കി ബാത്തിൽ ആഹ്വാനം. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെയ്ക്ക് 193 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചു. നന്ദൻ നിലേക്കനി സമിതിക്ക് നേതൃത്വം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്താണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ചു. 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. രാജ്യത്തെ യുവാക്കൾ ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നേറുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: और इसलिए उद्देश्य ये था कि देश के अलग अलग जिलों के युवा हिमाचल, उत्तराखंड और लद्दाख के गांवों की यात्रा करें.
0: കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന്റെ വീരനായകരെ സ്മരിച്ചു. പ്രതിരോധ രംഗത്തെ ഉൽപാദനം, കയറ്റുമതി, സൌഹൃദ രാജ്യങ്ങളുമായുള്ള സഹകരണം എന്നിവയിൽ ഇന്ത്യ തുടർച്ചയായി പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ദിനം രാജ്യത്തിന്റെ ധീരരായ സൈനികരുടെ അസാധാരണമായ ധൈര്യത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ക്യാച്ച് ദ റെയിൻ സംരംഭത്തിന് കീഴിൽ മഴവെള്ള സംഭരണം, ഭൂഗർഭജല റീചാർജ്, പഴയ ജലാശയങ്ങളുടെ പുനരുദ്ധാരണം, വൃക്ഷത്തൈ നടീൽ എന്നിവ കൂടുതൽ മുന്നേറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തൊട്ടടുത്തുള്ള കുളത്തിന്റെയോ കിണറിന്റെയോ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഓരോ തുള്ളി ജലവും സംരക്ഷിക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലെ എറണാകുളത്തുള്ള സൌത്ത് ചിറ്റിലുള്ള സ്കൂളിലെ കായിക അനുബന്ധ സംരംഭത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. സ്കൂളിലെ സംസ്കൃതം ക്ലബിലൂടെ അധ്യാപകനായ അഭിലാഷ് വേറിട്ട രീതിയിൽ സംസ്കൃതത്തെ ജനപ്രിയമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷര കന്തുക എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി പഠനം ആസ്വാദകരമാക്കുന്നതിനോടൊപ്പം കായികരംഗവുമായുള്ള ബന്ധം വളർത്തുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്നതിലൂടെ നെയ്ത്തുകാരുടെ കഴിവിനെയും സർഗാത്മകതയെയും രാജ്യം ആഘോഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നെയ്ത്തുകാരെ ആദരിക്കാനും വോക്കൽ ഫോർ ലോക്കൽ എന്ന മനോഭാവം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൂത്താമുള്ളി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പരമ്പരാഗത കൈത്തറി മേഖലയെക്കുറിച്ചും ശ്രീ മോദി പരാമർശിച്ചു.
1: उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है. पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं. कुछ लोग केरलम की पारंपरिक कसाऊ कला को संरक्षित कर रहे हैं. इससे हमारी माताओं बहनों को रोजगार भी मिल रहा है.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി വൻ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിച്ചു.
1: ഇസ് തിരംഗമേ ഹമാരെ സംവിധാൻ കെ ആദർശ് ഹൈ. പിച്ചലെ കുച്ച് വർഷോ മേ ഹർ ഘർ തിരംഗ അഭിയാൻ നേ പൂരെ ദേശ് കോ ഏക് അദ്ഭുത ഭാവന സേ ജോഡാ ഹൈ. ഹർ ഘർ हर गली में तिरंगे का उत्सव दिखाई देता है. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने घर पर पूरे

0: मान के साथ तिरंगा फहराना है।
1: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ഇന്ന് ചുമതലയേറ്റു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് ശ്രീ ജോഷിയെ ഈ പദവിയിലേക്ക് നിയമിച്ചത്. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം, നവപുനരുപയോഗ ഊർജം എന്നീ വകുപ്പുകളിലെ ചുമതലയും അദ്ദേഹം തുടർന്നും വഹിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരിപാടികൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനും പുതിയ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിനും മുമ്പായി അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുകയാണ് തന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അവതരിപ്പിക്കും. തിങ്കളാഴ്ചത്തെ സഭാ നടപടികളുടെ പട്ടികയിൽ ഈ ബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനും അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുമുള്ള കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ഒഡീഷയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ജോലിക്ക് തയ്യാറാകുന്നതിന് മുമ്പ് നിലവിലുള്ള സുരക്ഷാ അപകട സാധ്യതകൾ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തണമെന്ന് മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: കരിങ്കടൽ മേഖല വഴി കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നതായി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇതുവരെ 5 ഇന്ത്യൻ പൌരന്മാരാണ് കൊല്ലപ്പെട്ടത്. കപ്പലിന്റെ നിർദ്ദിഷ്ട പാത, അടുക്കുന്ന തുറമുഖങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ, അടിയന്തര പ്രതികരണ നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ തൊഴിലുടമകളിൽ നിന്നോ റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ നിന്നോ കപ്പൽ ഓപ്പറേറ്റർമാരിൽ നിന്നോ ശേഖരിക്കണം. കപ്പലിലെ ജീവനക്കാർ തങ്ങളുടെ യാത്രാ വിവരങ്ങൾ കുടുംബാംഗങ്ങളെ അറിയിക്കും യും അവരുമായി പതിവായി ആശയവിനിമയം നടത്തുകയും ചെയ്യണം. കോൺസുലാർ സഹായം ആവശ്യമായ ഇന്ത്യൻ പൌരന്മാർ ഈ മേഖലയിലെ ഇന്ത്യൻ എംബസിയുമായോ കോൺസുലേറ്റുകളുമായോ ബന്ധപ്പെടണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ MV AGN റാഗ്നറുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതിയിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 4 ഇന്ത്യൻ പൌരന്മാരിൽ 2 പേർ സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും മറ്റ് 2 പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നതായും എംബസി വ്യക്തമാക്കി. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെയ്ക്ക് 193 റൺ വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സിംബാബ്വെ 13 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 104 റൺസ് എടുത്തിട്ടുണ്ട്. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനം 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചാനമ്പത്തിന് വെള്ളി മെഡൽ. 264 കിലോഗ്രാം ഉയർത്തിയാണ് ഋഷികാന്തയുടെ നേട്ടം. ഗെയിംസിൽ ഈ വിഭാഗത്തിൽ ഇന്ത്യയുടെ 2-ാമത്തെ മെഡലാണ് ഇത്. കാനഡയിൽ നടന്ന ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ താരം അനഹത് സിംഗിന് കിരീടം. ഈജിപ്തിന്റെ സുഖയ്യ സലീമിനെ 3-0 തോൽപ്പിച്ചാണ് അനഹത് ജൂനിയർ ലോക കിരീടം സ്വന്തമാക്കിയത്. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിലൂടെ യുവജനങ്ങളുമായി സംവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി നന്ദൻ നിലേക്കനയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർഘർ തിരങ്കിൽ പങ്കുചേരാനും മൻ കി ബാത്തിൽ ആഹ്വാനം. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ബിൽ അവതരിപ്പിക്കും. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം.

0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വേക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയത്.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈ ജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
3: കൂടെ മൈ ജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
6: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
7: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
10: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
11: വെനീസിയ ബാത്ത്വെയർസ്.
12: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
11: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
9: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
13: അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചില തീയതികൾ ഓർത്തിരിക്കാൻ ഒരു കലണ്ടർ ആവശ്യമില്ല. ഇന്ന് ജൂലൈ 26, അത്തരത്തിലുള്ള ഒരു ദിവസം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. ഈ ദിവസം നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നു. നമ്മുടെ വീരസൈനികരുടെ അവിശ്വസനീയമായ ധൈര്യത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ, ഇങ്ങനെ പല ദുഷ്കരമായ സാഹചര്യങ്ങൾ അവർക്ക് മുന്നിൽ

ഉണ്ടായിരുന്നു. നമ്മുടെ സൈനികർ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടു. അവരുടെ മനോധൈര്യം ഏതൊരു വെല്ലുവിളിയെക്കാളും വലുതായിരുന്നു. ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്കായി അവർ സർവ്വതും ത്യജിച്ചു. ഇന്ന് കാർഗിൽ വിജയ് ദിവസിന്റെ ഈ വേളയിൽ എല്ലാ ധീരരായ രക്തസാക്ഷികൾക്കും ധീരരായ സൈനികർക്കും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം സ്വന്തം വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഒരു വിശേഷ ശൗര്യ വിജയ് യാത്ര സംഘടിപ്പിച്ചു. ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്ന് ആരംഭിച്ച ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൽ വരെയാണ്. ഇതിന്റെ സന്ദേശം ഓൺ റൈഡ്, ഓൺ നേഷൻ, ഓൺ സല്യൂട്ട്. രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ വിസ്മരിക്കപ്പെടില്ല എന്ന് ഈ യാത്ര ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സൈനികരുടെ ധൈര്യം മാത്രമല്ല, സാങ്കേതിക കഴിവുകളും നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിന്റെ 75% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ഈ മാസം DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിൽ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് DRDO കുശ മിസൈലും വിജയകരമായി പരീക്ഷിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിരോധ ഉൽപാദനമായാലും പ്രതിരോധ കയറ്റുമതിയായാലും മിത്രരാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സഹകരണമായാലും ഭാരതം തുടർച്ചയായി പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. ഈ മാസം ആദ്യം ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി ഒരു പ്രധാന കരാർ ഒപ്പിട്ടു. ഭാരതത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, ഇന്ന് ഈ കാർഗിൽ വിജയ ദിവസത്തിന്റെ ഈ വേളയിൽ നമ്മുടെ അമരരായ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. ഓരോ തുള്ളിമഴയും സംരക്ഷിക്കാനുള്ള ഈ ക്യാമ്പയിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു. ക്യാച്ച് ദ റെയിൻ എന്ന സന്ദേശം വളരെ ലളിതമാണ്. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അവിടെ അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക. അതിനാൽ July 4 രാജ്യമെമ്പാടും ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാതന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നു. ഗ്രാമങ്ങളോ നഗരങ്ങളോ പഞ്ചായത്തുകളോ സാമൂഹിക സംഘടനകളോ ആകട്ടെ, എല്ലായിടത്തും ആളുകൾ ആവേശത്തോടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പഴയ കുളങ്ങളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നു. മറ്റു ചിലയിടത്ത് കിണറുകളും സ്റ്റെപ്പ് വെല്ലുകളും പുനരുജ്ജീവിപ്പിക്കുന്നു. ഓരോ സ്റ്റെപ്പ് വെല്ലും ഇപ്പോൾ ഭൂഗർഭജല റീചാർജിനുള്ള ഒരു മാധ്യമമായി മാറുകയാണ്. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ ഏകദേശം 1500 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നരസിംഗ്പൂരിൽ അമൃത് സരോവരുകൾ നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ തോതിൽ വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ എല്ലാ പഞ്ചായത്തുകളും പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. നമ്മുടെ നഗരങ്ങളും പിന്നിലല്ല. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രചാരണത്തിന്റെ ആവേശോജ്വലമായ ഫലം കാണാം. നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്പ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. ഓരോ തുള്ളിവെള്ളവും സംരക്ഷിക്കാം. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളിവെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു. രാജ്യത്തെ ഓരോ പൌരനും ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ നേരുന്നു. എല്ലാ കളിക്കാരും അത്ലറ്റുകളും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യണമെന്ന്

ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവാക്കൾ സമീപകാലത്ത് കായികരംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി PV സിന്ധു മാറി. അവരുടെ നേട്ടത്തിൽ രാജ്യമൊന്നടങ്കം അഭിമാനിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വിജയിച്ചു. ഇതൊരു ചരിത്ര വിജയമാണ്. 270 റൺസിന്റെ വലിയ വ്യത്യാസത്തിൽ നമ്മുടെ ടീം ഈ മത്സരം വിജയിച്ചു. എന്നാൽ അതുമാത്രമല്ല, ലോർഡ്സിന്റെ നീണ്ട ചരിത്രത്തിൽ വനിതാ ടീമിന് വേണ്ടിയുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. 1983 ഭാരതം ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യമായി നേടിയത് ഈ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്ത്രീശക്തി ഇവിടെ രാജ്യത്തിന്റെ യശസ്സുയർത്തി. സുഹൃത്തുക്കളെ, വളരെ അർത്ഥവത്തായ ചില ചെറിയ പരിശ്രമങ്ങളുണ്ട്. കേരളത്തിലെ എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിൽ അത്തരമൊരു കായിക സംരംഭത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അവിടെ ഒരു സ്കൂളിൽ ഒരു സംസ്കൃതം ക്ലബുണ്ട്. അവിടുത്തെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്നു. ഈ പദ്ധതിയുടെ പേര് അക്ഷര കന്തുക എന്നാണ്. ഈ പദ്ധതിയിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നു. ഇത് പഠനം ആസ്വാദ്യകരമാക്കുകയും കായികരംഗത്ത് ആളുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൗരനെയും അഭിമാന പുളകിതനാക്കി. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ ഈ ചരിത്ര നിമിഷത്തിന് നാം എല്ലാവരും സാക്ഷിയായി. സ്വകാര്യ മേഖല വികസിപ്പിച്ചെടുത്ത ഭാരതത്തിലെ ആദ്യത്തെ റോക്കറ്റാണിത്. നമ്മുടെ യുവ ഇന്നോവേറ്റേഴ്സ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് നേടിയെടുത്തു. അവർ വിസ്മയകരമായ സ്കിൽ, പാഷൻ, പേഷ്യൻസ് എന്നിവ പ്രകടിപ്പിച്ചു. വളരെ കാലമായി നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് നിഷിദ്ധമായിരുന്നു. ഈ മേഖലയിൽ താൽപര്യമുള്ള നിരവധി യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കാതെ പോയി. യുവാക്കളുടെ താൽപര്യം മുൻനിർത്തി നമ്മൾ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. ഇന്ന് ലോകം അതിന്റെ ഗുണഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവ സഹപ്രവർത്തകർ ശാസ്ത്രത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു. സയൻസ് ഒളിമ്പ്യാഡുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവയിൽ പങ്കെടുക്കുന്നു. ഈ മാസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഒളിമ്പ്യാഡുകൾ നടന്നു. ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിസിക്സ് ഒളിമ്പ്യാഡിൽ നമ്മുടെ 5 വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ കരസ്ഥമാക്കി ഭാരതം 1 റാങ്ക് നേടി. കഴിഞ്ഞ ദശകത്തിൽ നടന്ന എല്ലാ ഫിസിക്സ് ഒളിമ്പ്യാഡുകളിലും നമ്മുടെ രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വർണ മെഡലോ വെള്ളി മെഡലോ നേടിയിട്ടുണ്ട്. കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ നേടി. ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണിത്. ബയോളജി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മെഡലുകൾ നേടി. ഇതിൽ ഒരു സ്വർണ മെഡലുമുണ്ട്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ 2 സ്വർണവും 4 വെള്ളി മെഡലുകളും നമ്മുടെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. രാജ്യത്തിന്റെ യുവശക്തിയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം ഭാരതത്തിൽ നിരന്തരം വളർന്നു വരുന്നത് കാണുന്നത് സന്തോഷകരമാണ്. രാജ്യത്തു നിന്ന് കൂടുതൽ കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ എത്തുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും അഭിനിവേശവും ഉള്ളപ്പോൾ എല്ലാ വഴികളും സുഗമമാകും. കാശ്മീരിലെ പരമ്പരാഗത പായയായ വഗുവിനായി ഇന്ന് നടക്കുന്ന പരിശ്രമങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നു. ഇത് ഞാങ്ങണപ്പുല്ലും വൈക്കോലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പായ നിർമ്മിക്കുന്ന പാരമ്പര്യത്തിന് 100 പഴക്കമുണ്ട്. ആദ്യം കാശ്മീരിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്നുള്ള പുല്ലും വൈക്കോലും ശേഖരിക്കുന്നു. വെയില് തുണക്കിയ ശേഷം അവ തരംതിരിക്കുന്നു. തുടർന്ന് കൈകൊണ്ട് നെയ്യുന്ന പ്രക്രിയയാണ്. ഒരു പായ നിർമ്മിക്കാൻ 2 കരകൗശല വിദഗ്ധർ ഏകദേശം 4 ദിവസമെടുക്കും. ഈ പായ സവിശേഷവും പരിസ്ഥിതി സൗഹൃദവുമാണ്. വേനൽക്കാലത്ത് തണുപ്പും ശീതകാലത്ത് ചൂടും നൽകുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന സവിശേഷത. മുമ്പ് കാശ്മീരിലെ എല്ലാ വീട്ടിലും ഇത് കാണപ്പെട്ടിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇതിന്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീനഗറിൽ നിന്നുള്ള ഗുലാം ഹുസൈനും മകൾ തൻസിലയും ഒരു പ്രതിജ്ഞയെടുത്തു. വഗു കരകൗശല പാരമ്പര്യത്തിന് ഒരു പുതു

ഇവൻ നൽകുന്നതിൽ ഇരുവരും പങ്കാളികളായി. ഗുലാം ഹുസൈൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഈ ജോലിയിൽ അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ വകു സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം അചഞ്ചലമായിരുന്നു. താമസിയാതെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ പങ്കുചേരാൻ തുടങ്ങി. ഗുലാം ഹുസൈൻ ഈ നൈപുണ്യം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ പ്രാദേശിക തലത്തിൽ സർക്കാർ പിന്തുണയും ലഭിച്ചു. ഇന്ന് വകു അതിവേഗം ജനപ്രീതി നേടുകയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഓർത്ത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ന് നാം എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാശ്മീരിലെ വകു നിങ്ങളുടെ വീടിന്റെ ഭാഗമായി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ചായ വെറുമൊരു പാനീയമല്ല, അത് ആത്മബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ്. ദിവസത്തിന്റെ തുടക്കത്തിലായാലും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോൾ ആയാലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ ആയാലും ചായ എല്ലാ അവസരങ്ങളുടെയും ഭാഗമായി മാറുന്നു. ചായയുമായുള്ള എന്റെ ബന്ധം നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ചായ രുചി നൽകുക മാത്രമല്ല, നിരവധി സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് സ്വാശ്രയബോധത്തിന്റെ ഒരു പുതിയ സുഗന്ധം പകരുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ ലഖിവാല ഗ്രാമത്തിലെ ഒരു സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ തയ്യാറാക്കി. ഇതിൽ ഇഞ്ചിപ്പുല്ല്, ചിറ്റമൃത്, ഇരട്ടി മധുരം, തുളസി, പച്ചമഞ്ഞൾ, കറുവപ്പട്ട, ഏലം, പെരിഞ്ചീരകം തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. അതിന്റെ സവിശേഷമായ രുചിയും ഗുണങ്ങളും കാരണം ഈ ചായ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനപ്രീതി നേടി. പ്രയാഗ്രാജിലെ മഹാകുംഭിലും ഡൽഹിയിലെ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയിലും ഈ ഹെർബൽ ടീ വ്യാപക പ്രശംസ നേടി. വിദേശത്തു നിന്നുള്ള സന്ദർശകരും ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രചോദനാത്മകമായ വശം അതിന്റെ തുടക്കമാണ്. ഈ മുഴുവൻ ശ്രമവും ആരംഭിച്ചത് വെറും 100,000 രൂപയിലാണ്. ഇന്ന് ഈ ബ്രാൻഡ് രാജ്യത്തുടനീളമുള്ള പ്രധാന സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാദേശിക അറിവ്, പ്രകൃതി, സ്ത്രീകളുടെ ആത്മവിശ്വാസം എന്നിവ ഒത്തുചേരുമ്പോൾ ഒരു ചെറിയ ശ്രമം പോലും വലിയ മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് ഈ സംരംഭം നമ്മെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. സമൂഹം ഈ വികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിരവധി മനോഹരവും പ്രചോദനാത്മകവുമായ ഉദാഹരണങ്ങൾ മുന്നിലെത്തുന്നു. സുഹൃത്തുക്കളെ, അഹമ്മദാബാദിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രകടമായി. 1 മണിക്കൂറിനുള്ളിൽ ഭാടജ് പ്രദേശത്ത് 3.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. 25,000-ത്തിലധികം ആളുകൾ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഈ തൈകൾ ഒരു ഇടതൂർന്ന നഗര വനമായി മാറും. ഈ ശ്രമം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിനിന് കീഴിൽ ജനശക്തിയുടെ അത്ഭുതകരമായ ദൃഢനിശ്ചയം ഉത്തർപ്രദേശിലും കണ്ടു. ജൂലൈ 12 ഒരൊറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ അവിടെ നട്ടുപിടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇതെനിക്ക് പ്രത്യേക അഭിമാനമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മരങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല, അവ എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമാണ്. ഏകദേശം 60 വർഷത്തിനു ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ കൂടുകൂട്ടുന്നു. ഗിർ വനത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ഫലമാണിത്. വേഴാമ്പലുകളെ വനങ്ങളുടെ കർഷകർ എന്ന് വിളിക്കുന്നു. അവ പഴങ്ങൾ തിന്നുകയും വിത്തുകൾ ദൂരെ വിതറുകയും ചെയ്യുന്നു. അതിൽ നിന്ന് കാട്ടിൽ പുതിയ മരങ്ങൾ വളരുന്നു. ഈ രീതിയിൽ ഒരു പക്ഷി കാടിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ പേരിൽ ഒരു മരം നടുക. ഇന്ന് നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെറിയ തൈ വരും തലമുറകൾക്ക് പച്ചപ്പും ശുദ്ധവായുവും മനോഹരമായ ഭാവിയും സ്വത്തായി സ്വരുക്കൂട്ടും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ,

0: ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ബീഹാറിലെ സീതാമഠിയിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നതിന്റെ ഒരു ഉത്തമമായ ഉദാഹരണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ബെഞ്ചുകൾ നിർമ്മിക്കുന്നു. ഒരു ബെഞ്ച് നിർമ്മിക്കാൻ ഏകദേശം 40 കിലോഗ്രാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. ശക്തവും ഈട് നിൽക്കുന്നതും സുഖകരവുമാകുന്നതിന് പുറമെ ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ്. സർക്കാർ സ്കൂളുകളിലും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക യൂണിറ്റിനൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ ശ്രമത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നത് ഇന്ന് ഒരു മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്ന് സീതാമഠിയുടെ ഈ ശ്രമം നമ്മോട് പറയുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഞാൻ ഗണേഷ് ഉത്സവത്തിനെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ആരാധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചു ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം നമ്മുടെ വീടുകളിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കണം. പലരും എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഈ വിഷയത്തിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അഭ്യർത്ഥനയ്ക്ക് അവർ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈ വിഷയം മൻ കി ബാത്തിൽ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കാൻ ഇതവരെ സഹായിച്ചുവെന്നും ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എന്റെ അഭ്യർത്ഥന ആവർത്തിക്കുന്നു. ഇത്തവണ ഗണേശ പൂജയിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. ഈ ശ്രമം പ്രകൃതിയോടുള്ള ആരാധനയുടെ ഒരു രൂപമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അഭിമാനപൂരിതമാകും. സയൻസ് ആൻഡ് ഇന്നവേഷൻ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ തന്റെ വേരുകളുമായി ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന, അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്റെ മണ്ണിനെ ബഹുമാനിക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി, മണിപ്പൂരിലെ ഡോക്ടർ റൊണാൾഡോ ലേശ്രാം.
1: അദ്ദേഹത്തിന്റെ പേര് റൊണാൾഡോ എന്നാണ്, പക്ഷേ തൊഴിൽപരമായി അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റാണ്.
0: ജപ്പാനിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം യുവ ഗാലക്സികളുടെ ഒരു വലിയ കൂട്ടം കണ്ടെത്തിയ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണോ? മണിപ്പൂരിലെ മനോഹരമായൊരു തടാകത്തിന്റെ പേര് ചേർത്ത് അദ്ദേഹം ഈ മുഴുവൻ ക്ലസ്റ്ററിനും ലോക്തക് പ്രോട്ടോ ക്ലസ്റ്റർ എന്ന് പേരിട്ടു. മണിപ്പൂരിലെ മനോഹരമായൊരു ശുദ്ധജല തടാകമാണ് ലോക്തക്. ലോക്തക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുങ്തികൾ ഒരു സവിശേഷ ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. ചെറിയ ദ്വീപുകൾ വിശാലമായൊരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഇത്. അതുപോലെ പ്രപഞ്ചത്തിൽ ഈ യുവ ഗാലക്സികളും ഒരു വലിയ ഘടന സൃഷ്ടിക്കുന്നു. ഇന്ന് മണിപ്പൂരിലെ ലോക്തക് ദേശീയ ഭൂപടത്തിൽ മാത്രമല്ല, വിശാലമായ പ്രപഞ്ചത്തിലും തിളങ്ങുന്നു. ഈ നേട്ടം ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. നമ്മുടെ യുവ സുഹൃത്തുക്കൾ തങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. നക്ഷത്ര ലോകത്തെപ്പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഗസ്റ്റ് 7 നമ്മുടെ രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ നെയ്ത്തുകാരായ സഹോദരി സഹോദരന്മാരുടെ കഴിവുകളും സർഗാത്മകതയും നാം ആഘോഷിക്കുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ മുന്നോട്ടു കൊണ്ടുപോകുന്നു. സുഹൃത്തുക്കളെ, കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ ആളുകളുടെയും കഥ വെളിച്ചത്തു കൊണ്ടുവരുന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവർ. ഈ ദിവസം കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വോക്കൽ ഫോർ ലോക്കലിന്റെ ആത്മാവിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്ത് കൈത്തറി

പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതി നിരവധി ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പുള്ളി മുതൽ കച്ച് വരെയും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും ഐഡന്റിറ്റിയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. ചിലർ പോച്ചമ്പള്ളി യുഗത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറ്റുള്ളവർ കമ്പിളി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നെയ്ത്തുകാരികളെ ഒന്നിപ്പിക്കുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. ഇത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും തൊഴിൽ നൽകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം ഖാദിയാണ്. മഹാത്മാഗാന്ധിക്ക് ഖാദി വളരെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായി. കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ വിൽപ്പന 6 മടങ്ങ് വർദ്ധിച്ചു. ഈ വിൽപ്പന ഇപ്പോൾ 8,000 കോടി രൂപയുടെ അടുത്തെത്തി. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിൽ എത്രതരം സംഗീതോപകരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം നമുക്ക് ധാരാളം സംഗീതോപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുമുണ്ട്. അത്തരമൊരു ഉപകരണമാണ് ത്രിപുരയിലെ ചോങ്പ്രങ്. അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. മുള കൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിന് 3 തന്ത്രികളുണ്ട്. ഇതിൽ നിന്നുയരുന്ന ഈണം വളരെ ശ്രുതി മധുരമാണ്. അത് സരോദിന് സമാനമാണ്. ചില കാരണങ്ങളാൽ യുവാക്കൾക്കിടയിൽ അതിന്റെ ജനപ്രീതി കുറയാൻ തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൂരജ് കുമാർ ദേവ് ബർമ ഇത് വീണ്ടും ജനപ്രിയമാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ട്. ചോങ്പ്രങ്ങിനൊപ്പം ആ സ്ഥലത്തെ മറ്റു പരമ്പരാഗത സംഗീതോപകരണങ്ങളിലും അദ്ദേഹം പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കോക്ബോറോക് നാടൻപാട്ടുകൾ, ബൌൾ ഗാനങ്ങൾ, ബംഗാളി നാടൻപാട്ടുകൾ എന്നിവ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സംഗീതം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.

സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എന്നെനിക്ക് ഉറപ്പുണ്ട്. ദേവ് വർമ്മയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്. പരമ്പരാഗത സംഗീതത്തെ ജനപ്രിയമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ പരമ്പരാഗത ഇന്ത്യൻ സംഗീതവുമായി ബന്ധിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ ജൂലൈ 27 ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ്. ഡോക്ടർ കലാമിന്റെ വ്യക്തിത്വത്തിന് പ്രചോദനാത്മകമായ നിരവധി വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളത് അധ്യാപകൻ എന്ന റോളായിരുന്നു. കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ ആഴ്ച നമ്മൾ ഗുരുപൂർണിമ എന്ന പുണ്യോത്സവം ആഘോഷിക്കും. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യ ഗുരുക്കന്മാർ. സ്കൂൾ അധ്യാപകർ നമ്മെ അക്ഷരം പഠിപ്പിക്കുന്നു. അത്തരം എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. രാജ്യത്തെ എല്ലാ അധ്യാപകരെയും മുതിർന്നവരെയും ഞാൻ ആദരപൂർവം അഭിവാദ്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനമെന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണ് ഇത്. അവരുടെ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹർ ഹർ തിരംഗ ക്യാമ്പയിൻ അത്ഭുതകരമായ വികാരത്തോടെ രാജ്യത്തെ ഒട്ടാകെ ഒന്നിപ്പിച്ചു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർ ഹർ തിരംഗ

0: ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണം. സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് 15 മുൻപ് നിങ്ങൾ എനിക്ക് നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും അയക്കാറുണ്ട്. ദയവായി മൈ GOVയിൽ നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം. നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളും പ്രചോദനാത്മകമായ ശ്രമങ്ങളുമായി അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. അതുവരെ ഞാൻ വിട ചോദിക്കുന്നു. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത്ത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: സുവർണ മലരുകൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പഴയകാല മലയാളം ഗാനങ്ങളുമായി സുവർണ മലരുകൾ. ആദ്യം ബിച്ചു തിരുമല രചിച്ച് കണ്ണൂർ രാജ ഈണം നൽകി യേശുദാസ്, വാണി ജയറാം എന്നിവർ പാടിയത്. ചിത്രം ഭാര്യ ഒരു മന്ത്രി.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഇനി കേൾക്കാം MT രാജേന്ദ്രൻ രചിച്ച ശ്യാമയണം നൽകി യേശുദാസ് പാടിയത്, ചിത്രം അകലത്തെ അമ്പിളി.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഇനി കേൾക്കാം എന്റെ അമ്മു നിന്റെ തുളസി, അവരുടെ ചക്കി എന്ന ചിത്രത്തിൽ ബാലഗോപാലൻ തമ്പി, ചിത്ര എന്നിവർ പാടിയത്. ഓയൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് കണ്ണൂർ രാജന്റെ ഈണം.

0: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
0: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ഇനി കേൾക്കാം കെ ജയകുമാർ രചിച്ച് ജോൺസൺ ഈണം നൽകി രാജുവും ലതികയും സംഘവും പാടിയത്. ചിത്രം അകലങ്ങളിൽ.

0: മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: ഇനി കേൾക്കാം ചേക്കേറാൻ ഒരു ചില്ല എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ പാടിയത്. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: സുവർണ മലരുകൾ.
1: അല്പസമയത്തിനകം ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: is Bhubaneswar.
1: In Maharashtra, light to moderate rainfall was witnessed across several parts of the state yesterday, while heavy showers in Dhule district triggered flood-like conditions, claiming two lives in separate incidents. Meanwhile, the IMD has predicted increased rainfall activity along India's west coast, including heavy to very heavy rain over Konkan and the adjoining Ghat regions. The sacred Adharapana ritual of Lord Jagannath, Lord Balabhadra and Devi Subhadra is being solemnly observed on the respective chariots at Puri in Odisha this evening, drawing thousands of devotees. During this unique post-Rath Yatra ceremony, the Holy Trinity is offered a specially prepared sweet beverage in large earthen pitchers. The AI holobox of former Prime Minister Atal Bihari Vajpayee was inaugurated at Pradhan Mantri Sangrahalaya today, offering visitors an immersive experience of his life, leadership and legacy. The inauguration ceremony was attended by family members of the former Prime Minister. As the 1999 Kargil War took place during Atal Bihari Vajpayee's tenure as Prime Minister, the Sangrahalaya is also showcasing a special exhibition on Kargil Vijay Divas. The exhibition features microfilms, archival videos, photographs and personal letters highlighting the courage and sacrifice of the Indian Armed Forces. Foreign portfolio investors have turned net buyers of Indian equities, purchasing shares worth 14,946 crore rupees so far in July. According to the latest depository data, FPIs infused 3,049 crore rupees in the domestic stock market last week. Meanwhile, India's debt market continued to attract strong foreign inflows. So far in July, foreign portfolio investors have invested 9,521 crore rupees in debt securities through the fully accessible route and 27,391 crore rupees through the general route. UNESCO today added the World War II D-Day landing beaches in France, Greece's Mount Olympus, Japan's ancient capitals of Asuka and Fujiwara, and South Sudan's Boma Badingilo migratory landscape to the World Heritage List. The designations were approved during a UNESCO committee meeting in Busan, South Korea, which reviewed global nominations. The newly inscribed sites recognize outstanding cultural and national heritage, including the historic Normandy invasion beaches, Greece's mythical Mount Olympus, Japan's early imperial capitals, and South Sudan's vast wildlife migration landscape. A massive wildfire in southwest France has forced the evacuation of around 55,000 more people overnight, taking the total number of residents displaced in the region to nearly 2,20,000. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi announces setting up of high-power task force on examination reforms to be headed by technology expert Nandan Nilekani. New law to be introduced in Parliament tomorrow to deal with examination irregularities. Union Minister Prahlad Joshi assumes charge of Education Ministry. Nation salutes indomitable courage and supreme sacrifice of its soldiers on Kargil Vijay Divas. Prime Minister Modi urges citizens to honor Kargil war martyrs and strengthen the resolve to build secure, capable and self-reliant India. Defense Minister Rajnath Singh reiterates no talks with Islamabad other than that for return of Pakistan-occupied Jammu and Kashmir. In weightlifting, India's Mirabai Chanu wins gold in women's 48-kilogram event, and Rishikant Singh bags silver in men's 60-kilogram category at Commonwealth Games. And in men's cricket, India beat Zimbabwe by 35 runs in the third T20 match to win the series 3-0 in Harare. And that's all in the news at 9. Good night.
2: Volkswagen Virtus, Nala Varshigam Akhrishikigan.
3: Volkswagen Virtus Nodapam, 1.3 lakhs Ruba Varavilamadikina, Pratika Adikulingalam.
2: Phoenix Volkswagen Showroom, Sandarshikyu.
4: Pallikal Yatrikar പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. മൊറോക്കൻ യാത്രാവിശേഷങ്ങൾ, യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് മാളവിക.
5: ഞാൻ പോയ നാട് മൊറോക്കോ ആണ്, ആഫ്രിക്കൻ നാട്. ഞാൻ ഇപ്പോ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ഞാൻ ചെന്നൈയിൽ നിന്നാണ്, ബട്ട് ഞാൻ ഒരു മലയാളിയാ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് മൈ ഹസ്ബൻഡ് ഒല്ലി എനിക്ക് മലയാളം പഠിപ്പിച്ചു തന്നു. അതുവേണ്ടി എനിക്ക് കുറച്ച് ഇംഗ്ലീഷും മലയാളം തമിഴും കലന്താണ് ഞാൻ സംസാരിക്കും. ഞാൻ ബേസിക്കലി ഒരു ജോലിയൊക്കെ വിട്ടു, പിന്നെ ഇന്നൊരു ജോലി തുടങ്ങുന്ന മുന്നേ ഒരു ട്രിപ്പ് അടിക്കാൻ തീരുമാനിച്ചു. ഏത് നാട് പോവാന്ന് ഞാൻ യുനോ ജനറലി ഒരു വേൾഡ് മാപ്പ് ഒക്കെ നോക്കി. അപ്പോ ഈ യൂറോപ്പാണ് എന്റെ ഫസ്റ്റ് ചോയ്സ് ആയിരുന്നു. പക്ഷേ ഷെങ്കൻ വിസ എടുക്കണമെങ്കിൽ അവർ ഒരു നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്ന് ഒരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കും, പിന്നെ നമുക്ക് ഇൻകം പ്രൂഫ് അതെല്ലാം കൊടുക്കണം. അതെല്ലാം എന്റെ അടുത്ത് ഇല്ല. ദാറ്റ് പോയിന്റ് ഐ ഡിഡ്ന്റ് ഹാവ് എ ജോബ്.

സോ ഷെങ്കനൊക്കെ പോവാൻ പറ്റില്ല. പിന്നെ യു എസില് വേണ്ട. അപ്പോ ഈസ്റ്റ് ഏഷ്യ അതും ഭയങ്കര അടുത്താണല്ലോ, അത് നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും വിട്ടു. സോ ഞാനും എൻ്റെ ഞാൻ ഒരു 10 ഇയേഴ്സ് ആയിട്ട് എനിക്ക് അറിഞ്ഞ ഒരു ഫ്രണ്ടോടാണ് പോയത്. പക്ഷെ രണ്ട് ഗേൾസ് ആയിരുന്നു, അത്രേ ഉള്ളൂ. മൈ ഫ്രണ്ട് ജർമ്മനിയിലാ, ഞാൻ ഇന്ത്യയിലെന്നോ. സോ നമ്മൾ രണ്ടുപേരും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കൺട്രി കണ്ടുപിടിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് മൊറോക്കോയിൽ എത്തിയത്. ആൻഡ് അതിന്റെ വിസ റിക്വയർമെന്റ്സ് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. നമുക്ക് ജനറലി ഒരു യു എസ് വിസ ഉണ്ടെങ്കിലോ ഇല്ല ഒരു ഷെങ്കൻ വിസ ഉണ്ടെങ്കിലോ നമുക്ക് ജസ്റ്റ് ഓൺലൈൻ ചെന്നിട്ട് ഒരു ഇ വിസ അപ്ലൈ ചെയ്യാം, ഒരു 2 ഡേയ്സിലെ കിട്ടും, അത്രേ ഉള്ളൂ. യു എസ് വിസ ഓർ ഷെങ്കൻ ഓർ കാനഡ അതുപോലത്തെ ഒരു ഉണ്ടെങ്കിൽ, എനിക്ക് യു എസ് വിസ ഉണ്ട്, അതുവേണ്ടിയാണ് എളുപ്പമായിട്ട് കിട്ടിയത് വിസ. അതില്ലാത്ത ഓപ്ഷൻ ഞാൻ നോക്കിയില്ല, എല്ലാം ഓൺലൈൻ നടന്നു. ഞാൻ ബാംഗ്ലൂരിലെന്താ ഇറങ്ങിയത്, ബേസിക്കലി എനിക്ക് ഫ്രാങ്ക്ഫർട്ടിലെ കണക്ടിങ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, ഫ്രാങ്ക്ഫർട്ട് ജർമ്മനിയിൽ. സോ ഞാൻ എടുക്കുന്ന ലുഫ്താൻസല പോയത് ഒരു കുഴപ്പമില്ല. ബട്ട് ഞാൻ പോന്നപ്പോ എന്റെ ഓൺവേർഡ് ഫ്ലൈറ്റ് 1.5 hours ഡിലേഡ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഫ്രാങ്ക്ഫർട്ടിൽ എന്റെ കണക്ടിങ് ഫ്ലൈറ്റ് മിസ് ചെയ്തു. ആസ് ഇൻ എന്റെ തെറ്റല്ല, ബട്ട് ഞാൻ മിസ് ചെയ്തു. ഞാൻ ഭയങ്കര ഓടി പോയി ചെന്നു, ബോർഡിംഗ് ഗേറ്റ് ക്ലോസ് ആയി. അപ്പോ അവർ തന്നെ എന്റെ വേറെ ഫ്ലൈറ്റിൽ റീബുക്ക് ചെയ്തു. ബട്ട് ഫ്ലൈറ്റ് വാസ് ആഫ്റ്റർ 10 hours. ബേസിക്കലി ഞാൻ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടില് ഞാൻ ഒരു 10-12 മണിക്കൂർ പോസ്റ്റ് ആയിട്ട് നിന്നു. ഫ്രണ്ട് ഒരു 5 മണിക്ക് റീച്ച് ആയി, ഞാൻ ഒരു 2 മണി മോർണിംഗിലാണ് റീച്ച് ആയത്. നെക്സ്റ്റ് ഡേ ഞാൻ ഇതിനു മുന്നേ ഒരു 13 വർഷത്തിന് മുന്നേ ആഫ്രിക്കയിൽ പോയി, ഞാൻ ഈജിപ്റ്റ് കണ്ടായിരുന്നു. അത് ഒരു ഗേൾസ് പറഞ്ഞു, ഞാനും എന്റെ അമ്മയും പോയി. പക്ഷേ ഇത് ബിഗസ്റ്റ് ഷോക്ക് എന്താണെങ്കിൽ, ഈ മൊറോക്കോ ആഫ്രിക്ക പോലെ ഇല്ല. നമ്മൾ വിചാരിക്കുമ്പോൾ ആഫ്രിക്ക ആണെങ്കിൽ നമ്മൾ ഈ നാഷണൽ ജോഗ്രഫിക്കില് കാണുന്നതും ഓർ ജനറലി എല്ലാ ഒരു പാവപ്പെട്ട കൺട്രി അതുപോലെ അല്ലേ ഐ ഹാഡ് ഇൻ മൈ മൈൻഡ്. ബട്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇത് ഭയങ്കര യൂറോപ്പ് പോലെ ഫാൻസി ആയിട്ട് ഭയങ്കര ക്ലീൻ ആയിട്ട് ഉണ്ടായിരുന്നു. അത് എനിക്കൊരു ഷോക്കായിരുന്നു. ബേസിക്കലി ദുബായും യൂറോപ്പും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് മൊറോക്കോയുടെ വൺ ലൈനർ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ബേസിക്കലി മൊറോക്കോ ഒരു ഡെസേർട്ട് ആണ്. ഐ മീൻ ലോട്ട് ഓഫ് ഡെസേർട്ട് ഉണ്ട്, സംവേർ ഹിയർ ദേർ കുറച്ച് കുറച്ച് ഗ്രീനറി അതൊക്കെ ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. ബട്ട് ഞാൻ ഫസ്റ്റ് എത്തിയ സിറ്റി പേര് മറക്കേഷ് ആണ്. സോ അത് ജനറലി അവരെ റെഡ് സിറ്റി എന്ന് വിളിക്കും, ബിക്കോസ് അവിടുത്തെ എല്ലാ ബിൽഡിങ്സും ഒരു ലോക്കൽ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഹോസ്പിറ്റൽ ആണെങ്കിലോ ഇല്ല അവരുടെ ഫാർമസി ഓർ റെസ്റ്റോറന്റ് ആണെങ്കിലോ എല്ലാം അതേപോലെ ഇരിക്കും. നമ്മുടെ റെഡ് ഫോർട്ട് അല്ലേ, ആ കളറിലിരിക്കുന്ന ബിൽഡിംഗിലാണ് അവിടുത്തെ മോസ്റ്റ് ഓഫ് ദി ബിൽഡിങ്സ് ഉള്ളത്. സോ അവിടെ തന്നെ ഇറങ്ങിയപ്പോ റോഡ്സ് എല്ലാം ഭയങ്കര അടിപൊളി റോഡ്സ് ആണ്. പിന്നെ ഫുൾ റോഡ്സ് ഫുൾ ആ സൈഡില് ആ പാം ട്രീസ് അല്ലേ, ആ പാം ട്രീസ് ഉണ്ട്. അത് കാണുമ്പോഴേ നമുക്കറിയാം നമ്മൾ ഒരു മിഡിൽ ഈസ്റ്റ് ഒരു ഡെസേർട്ട് രാജ്യത്തിൽ ഉണ്ടെന്ന് നമുക്ക് കുറച്ച് മനസ്സിലാവും ആ പാം ട്രീസ് ഒക്കെ കാണുമ്പോൾ. ആൻഡ് വണ്ടി എല്ലാം കുറച്ച് നോർമൽ വണ്ടിയാണ്, അത്ര ഫാൻസി കാർസ് ഒന്നും ഇല്ല, കുറച്ച് നോർമൽ കാർസ് ഒക്കെ ഉണ്ട്. ബട്ട് പീപ്പിൾ എല്ലാം മിക്സ് ആയിരുന്നു, മെന്നൊക്കെ പാന്റ് ഷർട്ട് അത് ഇടുമായിരുന്നു, ഇല്ലെങ്കിൽ ഫുൾ ഫോറിനേഴ്സ് അത്ര ഇല്ലായിരുന്നു. ഫോറിനേഴ്സ് സിറ്റി സെന്ററിൽ മാത്രം ഉണ്ടായിരുന്നു, അതുപോലത്തെ അത് കുറച്ച് ആൻഡ് ക്ലീൻ ആയിരുന്നു. അതുവേണ്ടിയാണ് ഞാൻ യൂറോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യാന കാണുമ്പോൾ ഇന്ത്യയിൽ കുറച്ച് അത്ര ക്ലീൻ എന്ന് നമ്മൾ പറയില്ല, നമുക്ക് വണ്ടിയൊക്കെ നോക്കിയിട്ട് ക്രോസ് ചെയ്യണം, ഇങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല, കുറച്ച് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, റോഡ്സിൽ ഒരു കുപ്പോ ഒന്നും ഇല്ല, അങ്ങനെയാണ് പറയുന്നത്. ഞങ്ങൾ താമസിച്ചത് സിറ്റി സെന്ററിലെ ഇല്ല, ബിക്കോസ് ഫസ്റ്റ് അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ഞാനും എന്റെ ഫ്രണ്ടും കുറച്ച് നമ്മൾ ഒരു വൈബായിട്ട് ഒരു ലോക്കൽ ആളുടെ സ്ഥലത്തിൽ താമസിക്കാന്ന് വിചാരിച്ചു. ഇവിടെ എയർ ബി എൻ ബിയില് നമ്മൾ ഒരു അവിടെ ആ രാജ്യത്തിൽ എന്തോ ഒരു ആളുടെ വീട്ടില ഒരു റൂമില് താമസിച്ചു, ആളും നല്ല വൈബായിരുന്നു. അത് ഒരു 10 kilometers സിറ്റി സെന്ററിൽ എന്തായിരുന്നു. സോ സിറ്റി സെന്റർ പോകുമ്പോ നമുക്ക് അവിടെയാണ് ഒത്തിരി ഫോറിനേഴ്സ് ഒക്കെ കണ്ടു, പക്ഷെ ഇന്ത്യയിലെന്ത് ആരെന്നെ കണ്ടില്ല. എല്ലാരും യൂറോപ്പിലെന്നായിരുന്നു ഓർ ഫ്രം യു കെ പ്രൈമറി ഫോറിനേഴ്സ് ഫ്രം ദയർ. ഇന്ത്യയിലെന്ത് ഐ തിങ്ക് ആരും ഇല്ല. സോ നമ്മള് ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാരും വാവ് ഇന്ത്യ ഇന്ത്യ അങ്ങനെ ഭയങ്കര അതെന്താ ഷോക്ക് ആയിട്ട് ചോദിക്കും, ബിക്കോസ് അത്ര ദൂരത്തിൽ എന്നാണോ നിങ്ങൾ വന്നേ ഞങ്ങളെ കാണാന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര സ്നേഹം കാണിക്കും. ഞങ്ങൾ ബേസിക് ആയിട്ട് ലോക്കൽസോടെ സംസാരിച്ചത് സിറ്റി സെൻട്രലാണ്. സോ അവിടെയാണ് മറക്കേഷ് ഓർ എല്ലാ സിറ്റീസ് മൊറോക്കോയില് സൂക്ക് എന്ന് ഒരു സാധ്യതയുണ്ട്. സൂക്ക് ഇസ് ബേസിക്കലി മാർക്കറ്റ്, നമ്മുടെ ഊരിലെ ചൗക്ക് പറയല്ലേ ചാന്ദിനി ചൗക്ക്. സോ അവിടെ സൂക്കിലാണ് പോയത്. ബേസിക്കലി ഒരു 1000s of shops ഉണ്ട് അവിടെ, നമുക്ക് അവിടെ വി വിൽ ഗെറ്റ് ലോസ്റ്റ് ഇൻ ഇറ്റ്. ഇങ്ങനെ ചിരി ചിരി ചിരി ചിരി ചിരി അവിടെ പോകും. സോ അവിടെ കാണുമ്പോൾ എല്ലാ ഷോപ്പ് കീപ്പേഴ്സും നമ്മൾ വിളിക്കും, എന്തെങ്കിലും മേടിക്കാനുണ്ടോ. നമ്മൾ പോകുമ്പോ ഓ ഇന്ത്യ ഇന്ത്യ നമസ്തേ നമസ്തേ കെസേ ഹേ കെസേ ഹേ അങ്ങനെ ചോദിക്കും. ഒന്ന് രണ്ട് വാർത്ത പഠിച്ചിട്ടുണ്ട് ആരെങ്കിലും വന്നപ്പോ. അപ്പൊ നമ്മള് ചിലപ്പേരെടുത്ത് നമ്മൾ സംസാരിക്കും, അപ്പൊ അവര് ചോദിക്കും ഓ ഇന്ത്യയിൽ എന്താണോ നമ്മള് കടയിൽ വന്ന് കഴിച്ചോ, നിങ്ങൾ അത്ര ദൂരത്തിൽ നിന്നാണ് വരുന്നത്, നിങ്ങള് നിങ്ങളുടെ മൊഴിയില് ഇങ്ങനെയാ ഹലോ പറയുന്നത്. അപ്പൊ ഞാൻ തമിഴില് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മളുടെ കളർ കാണുമ്പോൾ അവർക്ക് അറിയാം നമ്മൾ ഇവിടെ എന്ത് ഇല്ലാന്ന്. സോ അങ്ങനെ ഗസ്റ്റ് ആയിട്ടും

0: നമ്മളെ ഏലിയൻ ആയിട്ട് ഒന്നും ട്രീറ്റ് ചെയ്യില്ല. അവർ ഭയങ്കര വെൽക്കമിങ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത്. ഞാൻ ജനറലി പുറത്ത് പോകുമ്പോൾ ആ ലോക്കൽ ക്വിസീൻ മാത്രമാണ് കഴിക്കത്തുള്ളൂ. ഇഫ് ഐ ഫീൽ ഹോം സിക്ക് അപ്പൊ ഞാൻ എന്തെങ്കിലും കഴിക്കും, ഇല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ക്വിസീൻ ആണ് ട്രൈ ചെയ്യും. ലോക്കൽ ഫുഡ് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു, ഭയങ്കര ഹെൽത്തി ആയിരുന്നു. സോ അവരുടെ മെയിൻ ഡിഷ് ടഷീൻ എന്ന് പറയുന്ന ഒരു ഡിഷ്. സോ ആ വെസലിന്റെ പേരും ടഷീൻ ആണ്, അതിലെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ പേരും ടഷീൻ ആണ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു മീറ്റ് വെക്കും, ഇല്ല ചിക്കനോ ലാംബോ ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് വെക്കും. പിന്നെ അത് സുത്തി ഒരു പിരമിഡായിട്ട് വെജിറ്റബിൾസ് വെക്കും, സുക്കിനി ക്യാരറ്റ് അതുപോലത്തെ വെച്ച് സ്റ്റീം ചെയ്യും. അവരുടെ ടഷീൻ പൊടിയൊക്കെ ഇട്ട് സ്റ്റീം ചെയ്യും, അത് നമ്മുടെ ടേബിളിൽ വന്ന് വെച്ചിട്ട് ഇങ്ങനെ തുറക്കും, തുറന്നിട്ട് അങ്ങനെ കഴിക്കും. സോ അത് ഹെൽത്തി ആയിരുന്നു, അത്ര സ്പൈസ് ഒന്നും ഇല്ലായിരുന്നു, ആൻഡ് ഇറ്റ് വാസ് ടേസ്റ്റി. സോ അതാണ് ഞങ്ങൾ മിക്കവാറും എല്ലാ സ്ഥലത്തിൽ പോകുമ്പോൾ അവരുടെ ചിക്കൻ ടഷീനോ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ടഷീൻ ട്രൈ ചെയ്തു. പിന്നെ കുസ്കുസ് ഇഷ്ടംപോലെ കഴിക്കും, പക്ഷെ അത് മിക്കവാറും ഫ്രൈഡേ മാത്രമാണ് കിട്ടത്തുള്ളൂ. കുസ്കുസ് ബേസിക്കലി സെമോലിനയുടെ കുട്ടി കുട്ടി ഉരുണ്ടയാണ്, അത് നമ്മളുടെ ഈ ജവ്വരിസി ഇല്ലേ, പക്ഷെ അതിന്റെ ടെക്സ്ചർ ഇല്ല, കഴിക്കുമ്പോൾ ചോറ് പോലാണ് ഇരിക്കും, ബട്ട് കാണുമ്പോൾ ആ ജവ്വരി പോലെ ഇരിക്കും. സോ അത് അവർ ഫ്രൈഡേ മാത്രം ഉണ്ടാക്കത്തുള്ളൂ, അതാണ് അവരുടെ ഒരു ഫാമിലി ഗ്യാതറിംഗ് ആയിട്ട് അവർ ഉണ്ടാക്കും. ടജീനാണ് അവർ മിക്കവാറും എല്ലാ നാളും കഴിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്.
1: മൊറോക്കൻ യാത്രാവിശേഷങ്ങൾ, യാത്രാനുഭവം പങ്കുവച്ചത് മാളവിക. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ.
2: ഇപ്പോൾ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, രവീന്ദ്രൻ, സുജിത് എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ രചന രവീന്ദ്രന്റെ ഈണം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: 103.6 Real FM. അച്ഛൻ അകലെയല്ല, നാടകം അവസാന ഭാഗം. രചന M.K. രവിവർമ്മ. സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും: ഇട്ടി രാരിച്ചൻ, വിക്രമൻ നായർ, ചാക്യാർ, പ്രഭാകരൻ പുന്നശ്ശേരി, കുറുപ്പ് മങ്കയം രാഘവൻ, സുധാകരൻ വിശ്വൻ നന്മണ്ട, രാവുണ്ണി ഹരികൃഷ്ണൻ നമ്പൂതിരി, പ്രദീപൻ

0: മനോജ് കുമാർ പെരിന്തൽമണ്ണ, ചന്ദ്രമതി, കെ ആർ ജാനകി, വാസന്തി, സിന്ധു.
1: സ്വാർത്ഥനും ക്രൂരനുമായ ഇട്ടിരാരിച്ചൻ പണം കൊണ്ട് എല്ലാം നേടാമെന്ന് വ്യാമോഹിക്കുന്നു. ഇട്ടിരാരിച്ചന്റെ ദുഷ്ടതകളിൽ നിന്നും രക്ഷ നേടാൻ ഭാര്യ ചന്ദ്രമതി ഭ്രാന്ത് അഭിനയിക്കുന്നു. ആദ്യ ഭാര്യയിലെ മകനായ പ്രദീപനും ചന്ദ്രമതിയുടെ മകളായ വാസന്തിക്കും അച്ഛന്റെ ഈ സ്വഭാവം നിശബ്ദമായി സഹിക്കേണ്ടിവരുന്നു. തന്റെ കയ്യിൽ നിന്നും പണം കടം വാങ്ങുന്ന കുഞ്ഞൻ ചാക്യാരെക്കൊണ്ട് പലിശയിളവിന് ഇട്ടിരാരിച്ചൻ കൂത്തുപറയിക്കുക കൂടി ചെയ്യുന്നു. ഇതറിയുന്ന ചാക്യാരുടെ മകൻ സുധാകരൻ ഇട്ടിരാരിച്ചനോട് തട്ടിക്കയറുന്നു. ഇനി തുടർന്ന് കേൾക്കുക. അച്ഛൻ അകലെയല്ല, നാടകം അവസാന ഭാഗം.
2: സുധാകര, നിന്നെ നോക്കി ഞാൻ എവിടെയെല്ലാം പോയി എന്നറിയോ?
3: എന്താ കുറുപ്പേ?
2: കുഞ്ഞൻ ചാക്യാർക്ക് ഒരപകടം പറ്റി.
3: എന്താ അപകടം? അച്ഛൻ എന്താ പറ്റിയത്?
2: കമ്പനിയിലെ യന്ത്രത്തിനടിയിൽപ്പെട്ട്
3: അടിയിൽപ്പെട്ട്
2: ചാക്യാരുടെ കൈ അറ്റുപോയി.
4: അതാ പറഞ്ഞത്, അഹങ്കരിച്ചാൽ അപ്പ കിട്ടുന്ന് മോള് കേട്ടല്ലോ, രാരിച്ചെന്നെ വെല്ലു വിളിച്ചാൽ ചാക്യാരുടെ കൈയല്ല കുഞ്ഞു മോന്റെ തല വരെ അറ്റുപോകും.
3: കുറുപ്പേ, നമുക്ക് ഉടനെ ആശുപത്രിയിലേക്ക് പോവാം. വാ.
4: ആ ചെല്ല് ചെല്ല്. കൈയില്ലാത്ത ചാക്യാര്.
2: ചിരിക്കണ്ട രാരിച്ച, ഒരു പോലീസുകാരനുണ്ട് പുറത്തു നിൽക്കുന്നു.
5: പോലീസുകാരനോ?
2: ആ
5: കാര്യം
2: ഒന്ന് സ്റ്റേഷനിലോളം ചെല്ലാൻ കുഞ്ഞിമൂസയുടെ ഉമ്മയും പെങ്ങളും പരാതി കൊടുത്തിരിക്കുന്നു.
5: എന്തിന്?
2: അവിടെ കയറി തെറി വിളിച്ചതിന്. ആ പിന്നെ വകുപ്പൊക്കെ കുഞ്ഞപ്പ വക്കീലിനോട് ചോദിക്കണം. ഭവനഭേദനം, അസഭ്യവർഷം, മാനഭംഗം, സർവോപരി സ്ത്രീപീഡനം. ചെന്നാട്ടെ ചെന്നാട്ടെ.
6: അച്ഛാ, അച്ഛൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. അഹങ്കരിച്ചാലേ അപ്പ തന്നെ കിട്ടും.
2: ആ ഉർവശി ശാപം ഉപകാരം കേട്ടിട്ടില്ലേ? അതുപോലെയാ ചാക്യാരുടെ സ്ഥിതി. യന്ത്രത്തിൽ കുഞ്ഞി കൈയറ്റതുകൊണ്ട് മകൻ സുധാകരന് കമ്പനിയിൽ പണി കിട്ടി. അതാ ആശ്രിത വാത്സല്യം.
7: കമ്പനിക്കും യന്ത്രത്തിനും ഒക്കെ വാത്സല്യം ഉണ്ടാവും രാവണ്യേ. മനുഷ്യനാ അതില്ലാത്തത്. ചാക്യാർ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയെന്നറിഞ്ഞിട്ടും പോയി കണ്ടില്ല. മഹാപാപി.
2: ഉദ്ദേശിച്ചാവും.
7: വേറെ ആരെയാ എനിക്ക് ഉദ്ദേശിക്കാനുള്ളത്?
2: കുഞ്ഞപ്പ വക്കീലിന്റെ കഴിവോണ്ടാ കുഞ്ഞിമൂസയുടെ കേസിൽ ജാമ്യം കിട്ടിയത്. എന്തൊക്കെ വകുപ്പാ പഹയന്മാരെ എഴുതി ചേർത്തത്!
7: എഴുതി ചേർത്തതൊക്കെ ശരിയെന്നാ, അതിലേതാ രാരിച്ചൻ ചെയ്യാത്തത്?
2: കണാറിന്റെ കാര്യം കൂടി എഴുതി ചേർത്താൽ പ്രേരണാകുറ്റുമായി.
7: രാരിച്ചൻ ഭാഗ്യം ചെയ്തോനാ, വരുമ്പോ ഒക്കെ കൂടി മുതലും പലിശയും ചേർത്താ വരിക.
2: ഇതിലും വലിയ എത്രയോ കേസ് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാ. പലിശപ്പണം തരില്ല എന്ന് പറഞ്ഞ പാറുമേ വെള്ളത്തിൽ മുക്കിയ കേസ്, മുതലും പലിശയും മുഖത്തെറിഞ്ഞു കൊടുത്ത ഷാരടി മാഷിന്റെ അടിവയറ്റിൽ ചവിട്ടിയ കേസ്,
7: എടുത്തി ഭാനുമതിയെ മാനസികമായി പീഡിപ്പിച്ചു കൊന്ന, പിന്നെ കേസായില്ല.
2: അങ്ങനെ എത്ര എത്ര. പണ്ട് അതൊക്കെ നടക്കും. ഇന്ന് കാലം മാറി. ഒരു പെണ്ണിനെ തന്നെ രണ്ടാമതൊന്ന് നോക്കിയാൽ ജാമ്യം കിട്ടാത്ത വകുപ്പ. രാരിച്ചിൽ
3: തോന്നിയതാവും.
7: എന്താപ്പത്? എന്താ രാവണ്യെ നിന്റെ പ്രാന്ത് പകർന്ന ഒരാരിച്ചനെ?
3: ഞാൻ ചന്ദ്രമതി തന്നെയല്ലേ, ചന്ദ്രമതി തന്നെയല്ലേ. അല്ല അല്ല അല്ല, ഭാനുമതി നിനക്ക് സുഖമാണോ? എന്താ ഭാനുമതി നിനക്ക് എന്താ ഒരു ക്ഷീണം? ഡോക്ടറെ കാണിക്കണോ?
7: മഹാപാപത്തിന്റെ ശക്തി അനുഭവി രാരിച്ച, അനുഭവി.
3: ഞാനൊരു പാപവും ചെയ്തിട്ടില്ല രാവണിയെ. ഭാനുമതിയെ, ഞാനൊരു പാപവും ചെയ്തിട്ടില്ല. പണം തരാനുള്ളവരോട് ചോദിച്ചു എന്നല്ലാണ്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ചിലര് കൂത്താടി, ചിലര് തൂങ്ങിച്ചത്തു, വേറെ ചിലരെ മാനഭംഗത്തിന് കേസ് കൊടുത്തു. അതിനിപ്പോ ഞാനെന്താ ചെയ്യാവണിയെ, ഞാനെന്താ ചെയ്യാ?
2: കുറച്ച് നേരം കേട്ടക്കണം.
3: രാവണിയെ, നീ എന്റെ അടുത്തുണ്ടാവണം രാവണിയെ. എത്ര എത്ര പ്രേതങ്ങളാ വരാനുള്ളത്.
7: ഇത് ഭ്രാന്ത് തന്നെയാ രാവണിയെ. ആ കണ്ണിന്റെ ദൃഷ്ടി കണ്ടോ, എന്തൊരു നിഷ്കളങ്കതയാ. പ്രദീപ മോനെ,
2: ബഹളം വേണ്ട, മനസ്സ് പതറി പോയതാ, ഒക്കെ ശരിയാവും. പ്രദീപം വന്നല്ലോ.
8: എന്താ രാവണിയേ?
2: അച്ഛനെന്തോ ഒരു അസ്കിത.
3: രാവണിയേ, രാവണിയേ,
8: എന്താ എന്ത് പറ്റി?
3: എനിക്കൊരു നോട്ടുമാല വേണടാ. നോട്ടുമാല ഒന്നല്ല, രണ്ടെണ്ണം വേണം. ഒന്ന് കഴുത്തിലിടാൻ, ഒന്ന് ഉടുക്കാനേ.

0: അരയിലിങ്ങനെ ചിറ്റാൻ രണ്ട് നോട്ട് മാല വേണടാ. ഭൂതപ്രേതങ്ങൾ ഒഴിയാൻ അത് മാത്രമേ മാറുള്ളൂ. നോട്ടുമാല,
1: നോട്ടുമാലയോ? ഞാൻ ഡോക്ടറെ വിളിക്കാം.
0: വേണ്ട
2: വേണ്ട, ഡോക്ടർ വൈദ്യരെ ഒന്നും ഇപ്പൊ വിളിക്കണ്ട.
1: വെച്ചോണ്ടിരുന്നാ പറ്റില്ല, ഇതെന്തോ മാനസിക തകരാറാ. ഞാൻ വിളിക്കാം.
2: രാവുണ്ണി ആ പറയുന്നത് ആരും വിളിക്കണ്ടെന്ന്. വിളിക്കേണ്ട സമയം വരുമ്പോ രാവുണ്ണി പറയും. ആ വന്നാട്ടെ വന്നാട്ടെ, നമുക്ക് കുറച്ചു നേരം ആ മുറിയിൽ പോയി കിടക്കാം. ആ വന്നാട്ടെ. ഇപ്പഴാ ചക്കിക്കൊത്ത ചങ്കരനായത്. ആ പ്രദീപ, വേഗം രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിനക്കും പകരും.
1: അല്ല രാവുണ്ണിയാരെ, പെട്ടെന്ന് എന്താ ഇങ്ങനെ സംഭവിക്കാൻ? അച്ഛാ, ഇപ്പൊ സുഖം തോന്നുന്നുണ്ടോ?
0: പരമസുഖം, പരമസുഖം. മരിച്ചുപോയ നിങ്ങളെല്ലാം ചുറ്റും ഇങ്ങനെ നിൽക്കുമ്പോ അച്ഛന് പരമസുഖം.
1: രാവുണ്ണിയാരെ, രാവുണ്ണിയാരെ, ഡോക്ടറെ വിളിച്ചേ പറ്റൂ.
2: വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതാ ഇത് കണ്ടോ, ഡോക്ടർ തന്ന കടലാസാ.
3: എന്താ പ്രതിഭാത്?
1: ഡോക്ടറുടെ സർട്ടിഫിക്കറ്റാ അച്ഛൻ.

0: ചുറ്റും അച്ഛന് പരമ സുഖം.
1: രാഹുലേ രാഹുലേ ഡോക്ടർ വിളിച്ചേ പറ്റൂ, വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതാ ഇത് കണ്ടോ, ഡോക്ടർ തന്ന കടലാസാ.
2: എന്താ പ്രതിഭാത്?
1: ഡോക്ടറുടെ സർട്ടിഫിക്കറ്റാ. അച്ഛൻ മാനസിക രോഗിയാണെന്ന്.
2: ഭാഗ്യവാൻ, എനിക്ക് പോലും ഡോക്ടർ അങ്ങനെ എഴുതി തന്നിട്ടില്ല.
1: മാസങ്ങളായി ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലായിരുന്നു. എപ്പോഴാ രാഹുലിനെ അറിയത് തുടങ്ങിയത്?
3: ആ കുറെ കാലായി മോനെ.
1: അപ്പൊ സ്വബോധത്തോടെ എന്ന് നമ്മൾ വിചാരിച്ചതൊക്കെ
3: അസുഖം മൂലം ചെയ്തു പോയതാ. ഇപ്പൊ എല്ലാരും കേട്ടല്ലോ, രാരിച്ചൻ മാസങ്ങളായി ചെയ്തതെല്ലാം മനോനില തെറ്റിയത് കൊണ്ട് കാട്ടിക്കൂട്ടിയതാ.
4: പ്രതിഭേട്ടാ, എന്തെല്ലാവർക്കും പറ്റിയത്? എന്താ രാഹുലിനെ?
3: ഇട്ടിരാരിച്ചന്റെ മനോനില തകർന്നു എന്ന് തൽക്കാലം അത്രയും മനസ്സിലാക്കിയാ മതി എല്ലാരും.
4: പ്രതിഭേട്ട, നമുക്ക് ആശുപത്രി കൊണ്ടുപോവാ അച്ഛനെ.
1: എടി, ഇത് തുടങ്ങിയിട്ട് മാസങ്ങളായത്രേ.
4: ഏ
1: അച്ഛൻ, ഡോക്ടറുടെ ട്രീറ്റ്മെന്റില്ല.
3: മതി രാരിച്ച, അറിയേണ്ടവരൊക്കെ അറിഞ്ഞ നിലയ്ക്ക് വിഷയത്തിലേക്ക് വരാം.
0: ഇപ്പൊ രാഹുണ്ണി പറഞ്ഞത് എല്ലാരും കേട്ടല്ലോ. രാരിച്ചൻ വിഭ്രാന്തി കാട്ടി തുടങ്ങിയിരിക്കണോ എന്ന് വേണ്ടി വന്നാ കോടതി പോയി പറയേണ്ടി വരും. അമ്മയും മക്കളും കുഞ്ഞപ്പ വക്കീലിന്റെ ഉപദേശാ. ഇപ്പോഴത്തെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അതേ മാർഗമുള്ളൂ. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിന് 500,000 ഞാൻ മുടക്കിയത്.
3: അല്ലെങ്കിൽ പീഡനത്തിന് അഴിയെണ്ണേണ്ടി വരും. ഇനി ഈ കേസ് കഴിയുമ്പോ രാരിച്ചൻ മാനസിക രോഗിയാ.
4: പേടിപ്പിച്ചു കളഞ്ഞല്ലോ അച്ഛ.
0: കുഞ്ഞുമൂസയുടെ ഉമ്മയും പെങ്ങന്മാരും കൊടുത്ത കേസ് അത്ര സ്ട്രോങ് ആ എന്റെ മോളെ.
4: അച്ഛന് ഞങ്ങളോട് അത് തുറന്നു പറഞ്ഞുകൂടായിരുന്നു എന്നാല്?
0: പറയാമായിരുന്നു, പക്ഷെ എന്റെ അഭിനയം കോടതിയിൽ വിജയിക്കുമോ എന്നറിയണ്ടേ? അന്ന് ആ കോന്തൻ സുധാകരന്റെ അഭിനയം കണ്ട് നീ അഭിനന്ദിച്ചില്ലേ? ഇന്നോ അതാണ് ഈ രാരിച്ചൻ.
3: അഭിനന്ദനം മൂത്ത് ഇപ്പൊ ട്യൂഷൻ വരെ ആ സുധാകരന്റെ അടുത്താണ്.
0: ആണോ? പലിശ മുതലാക്കാൻ മോള് കണ്ട മാർഗാണെങ്കില് തിരക്കെടില്ല. അതല്ല എങ്കില് ഇവിടം കൊണ്ട് നിർത്തണത്. ആ പിന്നെ അവന്റെ അഭിനയത്തിന് നീ എന്തോ സമ്മാനം കൊടുക്കുന്നു പറഞ്ഞിരുന്നില്ലേ?
4: പറഞ്ഞു.
0: ഇപ്പോ എന്റെ അഭിനയത്തിന് നീ എന്താ സമ്മാനം തരിക?
4: അച്ഛന്റെ അഭിനയത്തിന് ഞെട്ടിക്കുന്ന ഒരു സമ്മാനം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്.
0: ഓ,
2: ഞാനും രാരിച്ച, എന്റെ ഭ്രാന്ത് കുറേശ്ശെ മാറി തുടങ്ങി എന്നാ തോന്നണത്. പഴയതുപോലെ ആത്മാർത്ഥമായി ചിരിക്കാൻ കഴിയണില്ല.
4: പ്രതിമേട്ട, നമുക്ക് ഈ ഭ്രാന്താലയത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ?
1: ആദ്യം ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. ഇനി ഇവിടെ നിന്നാൽ എന്നെ അന്വേഷിച്ച് ചിലരും എത്തും.
3: ഭാഷ പോലും അറിയാത്ത മുഴുഭ്രാന്തന്മാര്.
0: പ്രദീപൻ ഇപ്പൊ ബോംബെക്കൊന്നും പോകണില്ല. ഈ കേസും കൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി.
3: ഇപ്പൊ പറഞ്ഞ് നാവെടുത്തേയുള്ളൂ. സുധാകരനെത്തി. എന്തോ രാജസാ സുധാകര. ആട്ടെ, ചാക്യാരുടെ കൈക്ക് എങ്ങനെയുണ്ട്?
5: കൈ നഷ്ടപ്പെട്ടില്ലേ, പിന്നെ എങ്ങനെ സുഖം ഉണ്ടാവാനാ?
3: പാവം ചാക്യാൻ.
5: രാരിച്ച മൂപ്പർ എന്താ പുറന്തെറിഞ്ഞു നിൽക്കുന്നത്?
3: അയ്യേ, മൂപ്പർക്ക് സുഖല്ല.
5: എന്തു പറ്റി?
3: മാനസികമായി എന്തോ തകരാറാ.
5: ആണോ? എന്നാ പിന്നെ ഈ പണം അങ്ങ് തിരിച്ചു കൊണ്ടുപോവാ. ഈ അവസ്ഥയിൽ പണം കൊടുത്താ ഓർമ്മ കാണില്ല.
0: എനിക്കൊരു അസുഖമില്ല, ഇങ്ങോട്ട് താ.
5: ഇതാ, ഇത് മുതലും ഇന്നേ വരെയുള്ള പലിശയുണ്ട്.
0: ആണോ? സന്തോഷം, ഇങ്ങോട്ട് താ.
5: തരാം, അതിനു മുമ്പ് ആധാരവും മുദ്രപത്രവും തിരിച്ചു തരണം.
0: രാവണി,
3: ഓ
0: അത് എടുത്തു കൊടുക്കേ. ആ എന്തൊക്കെയാ ചാക്യാരുടെ സ്ഥിതി?
5: വളരെ സുഖമുണ്ട്.
0: ഇനിയിപ്പോ കൂത്തും പാടകമൊക്കെ തരാവോ?
5: അതൊക്കെ നല്ല മനസ്സുള്ളവർക്ക് നടക്കും.
0: ചാക്യാരുടെ കൈ പോയാൽ എന്താ? നിനക്കൊരു പണി കിട്ടിയല്ലോ.
5: പണി കിട്ടും മുമ്പ് ഞാനായിരുന്നു അച്ഛന്റെ വലം കൈ.
0: വാസന്തി അവിടെ ട്യൂഷനിൽ വരുന്നുണ്ടല്ലേ, ഇവിടെ ആരോ പറയണത് കേട്ടു.
5: ട്യൂഷൻ എന്ന് പറഞ്ഞുകൂടാ, ചില സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കാറുണ്ട്.
0: ഓ, ഈ പരീക്ഷയിലെങ്കിലും രക്ഷപ്പെടുമായിരിക്കും അല്ലേ?
5: ഈ പരീക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തും.
3: അല്ല, ചാക്യാരുടെ ആധാരം അവിടെ കാണാനില്ല.
0: നീ ശരിക്കും നോക്കിയോ?
3: ശരിക്കും നോക്കി.
0: ഏ, കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ കണ്ടതാണല്ലോ, ഒന്ന് പോയി നോക്കട്ടെ.
5: ആധാരമല്ലെങ്കിൽ പിന്നെ ഈ പണം തിരിച്ചു കൊണ്ടുപോവാം രാവണ്യാരെ.
3: അതേ ചെയ്യാവൂ, പ്രത്യേകിച്ച് രാരിച്ചനോട്. അതാണല്ലോ അതിന്റെ ഒരു നിയമം.
5: എന്ത് ചെയ്യാം, ഞാൻ ചാക്യാരുടെ മകനായി പോയില്ലേ. നിയമത്തേക്കാൾ വലിയതാ ധർമ്മം. അച്ഛൻ അതിനാ പ്രാധാന്യം കൊടുക്കാം.
0: അതവിടെ കാണുന്നില്ലല്ലോ സുധാകര.
5: അവിടെ കാണില്ല. ഇതാ, ഇതല്ലേ നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആധാരം.
0: ഏ,
5: വേണമെങ്കിൽ എനിക്ക് ഈ പണം അതുപോലെ തിരിച്ചു കൊണ്ടുപോവാം. പക്ഷേ അച്ഛന്റെ മനസ്സത് അനുവദിച്ചില്ല. എന്റെ അഭിനയത്തിന് വാസന്തി തന്ന സമ്മാനം, അച്ഛന്റെ ജീവിത സമ്പത്തായത്, അത് വെച്ചൊരു മുതലെടുപ്പ് വേണ്ട. അച്ഛൻ ഒരു രാരിച്ചനല്ലാത്തത് കൊണ്ട് എനിക്കിതേ ചെയ്യാൻ പറ്റൂ. ഇതാ നിങ്ങളെ പണം. ഇണ്ണുമ്പോ ഒരു കാര്യം ഓർക്കണം, 2 മാസത്തെ പലിശ കുറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ കൂത്തുപറയിച്ചൊരു മഹാകലാകാരന്റെ ഔദാര്യമാണിതെന്ന്. വരട്ടെ
0: വാസന്തി.
4: അച്ഛൻ എന്തിനാ അലർന്നത്? കയ്യറ്റുപോയൊരു മനുഷ്യൻ ഇനി എങ്ങനെ പലിശ കൊടുക്കുന്നു?

0: സ്ത്രീക്ക് പറയുന്നത് കേട്ടപ്പോ ഞാൻ എടുത്തു കൊടുത്തതാ. ഒരു മഹാഭാവെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഒഴിയാൻ.
1: അപ്പൊ അഭിനേതാവിനോട് തോന്നിയ അഭിനിവേശല്ല
0: ആണെങ്കിലോ?
1: അടക്കി നിർത്തും ഞാൻ.
0: എവിടം വരെ? അച്ഛൻ അറിയില്ലെങ്കിൽ ഇതിന്റെ അതിർത്തി ഞാൻ പറഞ്ഞുതരാം. സർക്കാർ ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ ഒരു അറിയിപ്പുണ്ടാകും, ഒരു രജിസ്റ്റർ മാരേജിന്റെ.
1: എന്ത് പറഞ്ഞു?
0: ബന്ധുക്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ അറിയിക്കാൻ ഒരാഴ്ച സമയം തരും. അതാ അതിന്റെ അതിർത്തി.
1: ഓ, ഇവിടെ കെട്ടിച്ചായക്കാഞ്ഞത് മോശമായോ രൗണിയെ?
2: ഏയ്, ഒരു മോശമില്ല. രാജിച്ചരെ പോലെ ലാഭം ഉണ്ടാക്കാൻ അറിയുന്ന ഒരാള് വരട്ടെ എന്നല്ലേ ഞാൻ ചോദിക്കുമ്പോ പറയാറ്. കാത്തിരിക്കാം.
3: നമസ്കാരം. ഒരു രജിസ്റ്റേർഡ് ഉണ്ട് വിചാരിച്ചന്.
1: പ്രദീപ.
2: ആരുടെ കത്താ കുറിപ്പ്?
3: കത്തല്ല, കുഞ്ഞിമൂസയുടെ കേസിലെ നേരിട്ട് കോടതിയിൽ ഹാജരാകാനുള്ള നോട്ടീസാ.
2: ഓ
1: പ്രദീപ, നീ എന്താ മൊഴി കൊടുക്കുക?
4: അത് അതിപ്പോ
1: പറയടാ. ഇതാ പണം, ഇത് കയ്യിൽ വെച്ചിട്ട് നീ പറ. നീ എന്താ പറയുക കോടതിയില്?
5: യുവർ ഓണർ, എന്റെ പിതാവ് ഇട്ടിരാരിച്ചൻ കഴിഞ്ഞ കുറെ മാസങ്ങളായി മാനസിക വിഭ്രാന്തിയുള്ള ആളായിരുന്നു.
1: മോളെ, നീയോ?
0: അതുമൂലം ഒരു മകൾ എന്ന നിലയിൽ പോലും അച്ഛനെ സമീപിക്കാൻ ഞാൻ ഭയപ്പെട്ടിരുന്നു യുവർ ഓണർ.
6: ഇത്രത്തോളം ഭാഗ്യം ചെയ്ത ഏത് പിതാവായി ഈ ഭൂമി മലയാളത്തിലുള്ളത്? രാരിച്ച, നീ ഭാഗ്യവാനാ, പരമഭാഗ്യവാൻ. ഒരു സങ്കടമുള്ളൂ, പരമമായ സത്യം പറയുന്ന എന്റെ മൊഴി കോടതി വിശ്വസിക്കില്ലല്ലോ. എനിക്ക് ഭ്രാന്തല്ലേ?
0: അങ്ങനെയാണെങ്കിൽ ആർക്കെന്ത് തോന്നിയാലും ശരി, ഞാൻ എന്റെ വഴി തെരഞ്ഞെടുക്കും.
5: അച്ഛനെ നിനക്ക് അത്ര വെറുപ്പാണെങ്കിൽ പാപക്കറ പുരണ്ട നിന്റെ സമ്പാദ്യത്തെ നീ ആദ്യം വെറുക്കണം.
0: ആ പണത്തിൽ ഒരു നയാ പൈസ പോലും വാസന്തി ഉപയോഗിക്കില്ല. അതുകൊണ്ട് ആരെയൊക്കെ സഹായിക്കാൻ കഴിയോ അതൊക്കെ ചെയ്യാൻ ഞാൻ ഉറച്ചു. ഏട്ടന് ധൈര്യം ഉണ്ടോ അങ്ങനെ പറയാൻ?
4: അത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്റെ പ്രശ്നങ്ങൾ ഒരാളോട് പോലും പങ്കിടാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഞാൻ.
0: അമ്മയെ ഓർക്കുമ്പോഴാ, ഇല്ലെങ്കിൽ എല്ലാം ഇട്ടെറിഞ്ഞ്.
4: വാസന്തി, അമ്മയെന്ന് നീയും അറിയാത്ത ഒരു വലിയ വഞ്ചനയുടെ കഥ എന്റെ ബിസിനസിന് പിന്നിലുണ്ട്.
0: ഏ,
4: പെട്ടുപോയിരിക്ക. ഞാൻ രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതും കാണുന്നില്ല.
0: ഏട്ടാ,
4: അതിനിടയിൽ അച്ഛന്റെ ഓരോ കുഞ്ഞുമൂസയും ഞാനും തമ്മിലുള്ള ബന്ധം നിനക്കറിയോ? ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാ അവൻ അങ്ങോട്ട് വന്നത്. അവനൊരു ഹോട്ടലിൽ പണി ശരിയാക്കി കൊടുത്തത് ഞാനാ.
0: അതെയോ?
4: എത്ര നല്ല ബന്ധമായിരുന്നു ഞങ്ങളുടേത്. എന്റെ എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന ഏക വ്യക്തിയാണവൻ. എത്ര മനോവേദനയോടെയാണെന്നറിയോ അവൻ അച്ഛനെതിരെ കേസ് കൊടുത്തത്. അതുകൊണ്ട് നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നോ? ഞാൻ തടസ്സം നിൽക്കില്ല, പക്ഷേ എന്റെ ജീവിതം ഒരടി മുന്നോട്ട് പോകണമെങ്കിൽ അച്ഛന്റെ പണം കൂടിയേ തീരൂ.
3: വല്ലാത്തൊരു ചതിയേ പ്രദീപ. നീ പറഞ്ഞതല്ലേ കാവിന്റെ കാര്യമേറ്റുന്ന്?
4: അതിന്
3: ഇട്ടിരാരിച്ചൻ കാവ് മുഴുവൻ വെട്ടിത്തെളിയിച്ചു. പോസ്റ്റ് മാഷ് അതറിഞ്ഞത് മുതൽ കിടക്കേ നീണിട്ടിട്ടില്ല.
4: എഗ്രിമെന്റ് തന്നില്ലേ?
3: എഗ്രിമെന്റ്? പക്ഷെ ഞാനറിയോ ഇട്ടിരാരിച്ചിന് പ്രാന്താന്ന്. പ്രാന്തന്മാര് തരുന്ന എഗ്രിമെന്റിന് എന്ത് വിലയാന്ന് കുഞ്ഞപ്പോ വക്കീല്.
4: ഇനിയിപ്പോ ഞാനെന്ത് ചെയ്യാനാ?
3: ഒന്നും ചെയ്യണ്ട, ഞാനിതിന്റെ ഇടനിലക്കാരനായി പോയില്ലേ. കിടക്കപ്പായി നിന്ന് പോസ്റ്റ് മാഷ് ചവിച്ച എന്താന്നറിയോ? കണാറിനും കുഞ്ഞുമൂസയ്ക്കും എനിക്കും രാരിച്ചിന് ഒരടിയല്ലേ തന്നുള്ളൂ. രാരിച്ചിന് എല്ലാ അടിയും കൂടി ഒന്നിച്ചാ കിട്ടിയെന്ന് മാഷ് പറഞ്ഞാ പറഞ്ഞതാ. അത്ര ശുദ്ധനാ മാഷ്.
4: അങ്ങനെയെങ്കിൽ അത്ര വിശ്വാസമുള്ള മാഷ് എന്തിനാ കാവ് കൊടുത്തത്?
3: അതെ, രാരിച്ചനെ പോലെ പണത്തോടുള്ള ആർത്തി കൊണ്ടല്ല, ഗതികേട് കൊണ്ടാ. അതും മാന്യമായ വിലക്ക്. സംശയിക്കണ്ട പ്രദീപ, കണക്ക് പറയേണ്ടി വരും. എവിടെ പോയ മഹാബാബി? അവന് പ്രാന്താന്ന് ചിലര്, അതൊരടവാന്ന് വേറെ ചിലര്. എന്തായാലും അവൻ പുഴുത്തേ ചാവൂ.
1: ആര് പുഴുത്തു ചാവുന്ന കാര്യാ കുറിപ്പേ പറയണത്?
3: ഇത് വലിയ ചതിയായി പോയി.
1: ഏത്? ഞാൻ വില കൊടുത്ത് വാങ്ങിയ സ്ഥലം വെട്ടിവെടുപ്പാക്കിയതോ? ഇടോ, രാരിച്ചനിപ്പോ പ്രാന്ത. മാനസിക തകരാറ് വന്നാലേ കാവല്ല കുറിപ്പിന്റെ തലയും ചിലപ്പോ വെട്ടി നിരപ്പാക്കിന്ന് വരും. ഒരു ശാപവും രാരിച്ചനെ ഏൽക്കില്ല. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടത്തുന്ന എന്റെ മകൻ പ്രദീപനും ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള എന്റെ മകൾ വാസന്തിയും എന്റെ ഇടവും ഫലവും ഉള്ളിടത്തോളം കാലം ഈ രാരിച്ചനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. കുറിപ്പേ കുറിപ്പേ, കുറിപ്പ് പോയിക്കോ. അല്ലെങ്കിലേ എന്റെ കൈകൊണ്ട് ഒരു പുണ്യം കൂടി എനിക്ക് ഇപ്പൊ ചെയ്യേണ്ടി വരും. പോയിക്കോ.
3: ഗുണം പിടിക്കില്ല രാരിച്ചാ.

0: ഗുണം പിടിക്കില്ല. എല്ലാം നിനക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം വരും. അപ്പോ വൈകിപ്പോയല്ലോ എന്ന് നിലവിളിക്കരുത്. നമുക്ക് അന്ന് കാണാം.
1: ഓ കാണാം.
2: എന്താ ഈ രാവുണ്ണിയെ?
0: രക്ഷപ്പെട്ടു രാജ, രക്ഷപ്പെട്ടു.
2: എങ്ങനെ തീർത്തു കുഞ്ഞപ്പ വക്കീലെ?
0: ഒന്നും പറയണ്ട രാജ, കുഞ്ഞിമൂസയെ വിളിച്ച് വക്കീൽ ഒരു മണിക്കൂർ സാരോപദേശം, പിന്നെ അവന്റെ വക്കീലും കുഞ്ഞപ്പ വക്കീലും കൂടി അരമണിക്കൂർ ഗീതോപദേശം, ഒടുവിൽ മാനനഷ്ടവും വക്കീൽ ഫീസും കൂടി കണക്കാക്കി 300,000 മധ്യസ്ഥം.
2: അയ്യോ, ഇതിനും വലിയതൊക്കെ ചെയ്തിട്ടും ഒരു പൈസ പോലും കൊടുക്കാതെ രക്ഷപ്പെട്ടവനായി രാജിച്ച്.
0: അതങ്ങനെ വരൂ. വലിയ വലിയ പൂക്കളിലെ തേൻ കുടിക്കുന്ന വണ്ട് മുക്കുറ്റിപ്പൂവിലെ തേൻ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടിയാൻ ഭരിക്കാറ്. ആ
2: ഓ, 300,000 ഞാൻ എവിടെ പോവും?
0: എവിടെ പോയാലും വേണ്ടില്ല, പെട്ടെന്ന് തന്നെ വേണം. ഒരാഴ്ചത്തെ അവധിയുള്ളൂ.
2: പ്രദീപ, നീ എങ്ങോട്ടാ ഇറങ്ങി പുറപ്പെടണത്?
3: എനിക്ക് ഇന്ന് തന്നെ പോണം, പോയില്ലെങ്കിൽ ഒക്കെ അവതാളത്തിലാകും.
2: ഇടാ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ചിട്ട് നീ പോയാ മതി.
3: എന്ത് പ്രശ്നം?
0: 300,000 പ്രശ്നം. മാനനഷ്ടം ലാഭമാക്കാൻ
3: ഞാൻ ആർക്കും മാനനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല.
2: ഇടാ, അച്ഛനിപ്പോ തലയൂരാൻ അതേ ഒരു വൃത്തിയുള്ളൂ.
3: ഞാനൊരു വഴിയും കാണുന്നില്ല.
2: ഓ ഇടാ, നിന്റെ കോടികളുടെ ബിസിനസിന്റെ ലാഭവീതം
3: മാങ്ങാത്തൊലി. കോടികളുടെ ബിസിനസ്?
2: പ്രതിഭ, ചോര നീരാക്കി ഞാൻ നിനക്ക് തന്ന പണം.
3: അതിന് ചോര നീരാക്കി നല്ല പറയാ, ആരാന്റെ കണ്ണീര് തൊട്ടു വെക്കുന്ന.
2: എന്തായാലും ഞാൻ എണ്ണി തന്നതല്ലേ, അതിലൊരു 300,000.
3: പൊട്ടനെ ചെട്ടി ചതിച്ചപ്പോ ചെട്ടിയെ ദൈവം ചതിച്ചു. എന്റെ പാർട്ട്ണറായ മാർവാടി എന്നെ ചതിച്ചു. ഇപ്പോ സകല സമ്പാദ്യവും അയാളുടെ പേരില.
2: പ്രദീപ,
3: അത് മാത്രല്ല, അയാളുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കേണ്ടിയും വന്നു. ഇപ്പോ അവരുടെ ഔദാര്യത്തിൽ കഴിയുന്ന ഒരടിമയാ ഞാൻ.
2: അപ്പോ നീ എന്നെ ചതിക്കായിരുന്നു ഇത്രയും കാലം അല്ലേ?
3: ചതിയുടെ കഥയൊന്നും വിസ്തരിക്കണ്ട. എന്നെ പെറ്റുകിടക്കുമ്പോ എന്റെ അമ്മയോട് നിങ്ങൾ ചെയ്ത ചതിയുടെ മുന്നിൽ ഇതൊന്നുമല്ല. ചത്തുമരച്ച് കിടക്കുന്ന അമ്മയുടെ കഴുത്തിലെ രാരിച്ചന്റെ വിരലടയാളം പോലീസുകാർക്ക് മറക്കാം. രാവുണ്ണേട്ടന് മറക്കാൻ കഴിയോ? കഴിയോ രാവുണ്ണേട്ടാ?
2: രാവുണ്ണിയേ, രാവുണ്ണിയേ.
0: ഇട്ടിരാരിച്ചൻ കതിനെ പൊട്ടിക്കുമ്പോ കുട്ടികൾക്ക് പൊട്ടിക്കാൻ ഒരു ഓലപ്പടക്കം വാങ്ങി കൊടുത്തതാ രാവുണ്ണി.
2: എവിടെ വാസന്തി?
0: ട്യൂഷന് പോയതാ. പക്ഷേ ഇന്ന് കൊണ്ടുപോയത് നോട്ട് ബുക്ക് അല്ല, ചെക്ക് ബുക്കാ.
2: നമ്മൾ ഒറ്റപ്പെട്ടു പോയോ രാവുണ്ണിയെ?
0: ഇനി ബഹുവചനം വേണ്ട. രാരിച്ച, പുര നിറഞ്ഞു നിൽക്കുന്ന 3 പെമ്മക്കളെ കരകയറ്റാൻ രാവുണ്ണി ഒരായുധായിനേ ഉള്ളൂ. ഒരു ദൈവത്തിന്റെ കോടതിയിലും മരം വെട്ടിയതിന് മഴുവിനെ ശിക്ഷിച്ച ചരിത്രമില്ല.
3: ആ, യാത്ര പറയും മുമ്പ് ഒരു വിവരം കൂടി അറിയിക്കാം. അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ച ഈ വീടും ഭാര്യ വീട്ടുകാരുടേതായിപ്പോ. വലിയ താമസമില്ലാതെ ഇറങ്ങേണ്ടി വരും ഇവിടുന്ന്.
2: അപ്പോ അപ്പോ എല്ലാവരും ഒളിച്ചു കളിക്കായിരുന്നോ? ഞാൻ വിളിച്ചാ വിളി കേൾക്കാൻ ആരും ഇല്ലേ ഇപ്പോ?
1: ഞാൻ വിളി കേൾക്കാൻ ആരിച്ച?
2: ചാക്യരേ,
1: നീ എന്നോട് എന്തൊക്കെ ചെയ്താലും എനിക്ക് എന്റെ ധർമ്മം മറക്കാൻ പറ്റുമോ?
2: ഇവരെല്ലാം കൂടി എന്നെ
1: തോൽപ്പിച്ചു കളഞ്ഞോ? അതിസമർത്ഥനായ രാരിച്ചനെ, ജീവിതം ഗണിച്ചും ഗുണിച്ചും പഠിച്ച രാരിച്ചനെ ഈ നിസാരക്കാർ തോൽപ്പിച്ചു കളഞ്ഞോ? എന്താണോ രാവുണ്ണിയെ കഥ?
0: ജീവിതം എന്ന് പറയണത് കൂത്തും കഥകളും ഒന്നും അല്ല ചാക്യാരേ. അതൊരു ഇന്ദ്രജാല. ഒളിപ്പിച്ചു വെച്ച പലതും എങ്ങനെയാ എതിലെയാ പുറത്തു ചാടാന്നറിയില്ല.
1: അതെ, ജീവിതത്തിൽ ഇന്നോളം ഈ ചാക്യാർ ഒരാളെയും പരിഹസിച്ചിട്ടില്ല. കൂത്തിലൂടെ അതേ ചെയ്തിട്ടുള്ളതാനും. അതുകൊണ്ട് രാരിച്ചൻ ഇതൊരു പരിഹാസമായി കാണരുത്. മക്കളെ, സുധാകര, വാസന്തി, കേറിവാ.
2: വാസന്തി, എന്താ ഇത്?
4: അച്ഛന് വിഷമം തോന്നിയാലും ശരി, ഞാൻ എന്റെ വഴി തെരഞ്ഞെടുത്തു.
1: ഇവരെന്നോട് അനുവാദം ചോദിച്ചപ്പോ നിന്റെയും ചന്ദ്രമതിയുടെയും അനുഗ്രഹം വേണമെന്ന് തോന്നി. അതാ കൂട്ടിക്കൊണ്ടുവന്നത്. ആ, കഴിയുമെങ്കിൽ അനുഗ്രഹിച്ചയക്കേ.
2: ഇതൊന്നും ഇപ്പോഴെന്റെ മനസ്സിൽ കയറില്ല. പണം, എനിക്കത് മാത്രം മതി. തൽക്കാലം എന്റെ നിലനിൽപ്പാണ് എനിക്ക് പ്രധാനം. വസന്തി, അച്ഛനെ കുറച്ച് രൂപ തന്ന് സഹായിക്കേ.
0: കുറച്ച് പോരാ, 300,000.
2: 300,000?
4: അതിൽ പ്രദീപേട്ടന്റെ പങ്ക് എത്രയാ?
3: ഞാൻ നിസ്സഹായനാണ്.
4: സഹായിക്കാൻ നീലക്കണ്ണും ചെമ്പൻമുടിയുള്ള ഏടത്തിമ്മ വിചാരിക്കേണ്ടി വരും അല്ലേ?
2: ഇവൻ എന്നെ ചതിച്ചു മോളെ. മോള് വിചാരിച്ചാലേ അച്ഛൻ രക്ഷപ്പെടും.
4: വിചാരിക്കില്ല അച്ഛാ.
2: മോളെ,
4: അച്ഛൻ പഠിപ്പിച്ച പാഠം ഞാൻ മറക്കില്ല. ഗുരുനാഥൻ

0: അല്ല, അച്ഛനല്ല, സാക്ഷാൽ.
1: നിർത്ത് നിർത്ത്, ഇനി ആരാ എന്നെ സഹായിക്കാൻ? സുധാകര, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയോ?
2: കഴിയും. നിങ്ങളൊരു 10 മിനിറ്റ് നേരം കൂത്തു പറഞ്ഞാൽ
1: മോനെ,
2: അല്ലെങ്കിൽ ഭ്രാന്ത് അഭിനയിച്ചാൽ എന്താ? പറ്റില്ല അല്ലേ? രാജ ജീവിതത്തിന് ഒരു പാഠവും പഠിക്കാത്ത നിങ്ങളോട് എനിക്ക് പുച്ഛ.
1: ഈശ്വര,
2: നിങ്ങളെ സഹായിക്കുന്നവനെ ദൈവം ശിക്ഷിക്കും.
1: രാവുണ്ണി, ഇവരെയൊക്കെ ഇത്രയധികം വിശ്വസിച്ച എന്നെ എന്തിനാ എന്റെ മകൾ ചതിച്ചത്? ഈ ചാക്യാരെ കഴുപുത്ര സ്നേഹം കാണിച്ചത് ഞാനല്ലേ?
3: അല്ല രാജ, ചാക്യാരുടെ പുത്രസ്നേഹത്തിന്റെ 100 അയലത്ത് നിനക്കെത്താൻ കഴിയില്ല. നീ എങ്ങനെയാ പുത്രസ്നേഹം കാട്ടിയത്? മക്കൾക്ക് കുറെ മണ്ണും പൊന്നും കൊടുത്തല്ലേ? അതെ, ചാക്യാര് സ്വന്തം മോന് കൊടുത്തത് എന്താന്നറിയോ?
4: രാവുണ്ണി, വേണ്ട.
3: വേണം. ഇപ്പോഴത്തെ കാലത്ത് ഉറക്കത്ത് കാലൊഴിഞ്ഞിട്ട് കാര്യമില്ല. മക്കൾ അറിയണം, ഇട്ടിരാജനറിയണം അച്ഛന്റെ സ്നേഹത്തിന്റെ ആഴം. സുധാകര, മറ്റെല്ലാ സാധ്യതകളും അറിഞ്ഞപ്പോ നിനക്ക് ജോലി കിട്ടാൻ വേണ്ടി യന്ത്രത്തിനടിയിലേക്ക് കൈവച്ചു കൊടുത്തതാ ചാക്യാര്.
5: രാഹുണ്ണിയച്ഛൻ പറഞ്ഞത് സത്യാണോ
4: മോനെ? അച്ഛൻ
5: പറയോ അച്ഛാ, സത്യാണോ?
4: ജോലി കിട്ടാത്തതിന്റെ നിരാശ നിന്റെ മുഖത്ത് കാണുമ്പോ അച്ഛന്റെ ഉള്ളിൽ പിടയാറുണ്ടായിരുന്നു. ദുഃഖമടക്കി പിടിച്ച് അച്ഛനെ സന്തോഷിപ്പിക്കാൻ നീ ചിരിക്കുമ്പോ എന്റെ മനസ്സ് വിങ്ങിപ്പൊട്ടുമായിരുന്നു.
5: അച്ഛാ,
4: മോനൊരു പണി വാങ്ങിക്കൊടുക്കണേ എന്ന് അവസാന ശ്വാസത്തിലും വിലപിച്ച നിന്റെ അമ്മയുടെ ക്ഷീണിച്ച മുഖം ഓർമ്മയിലെത്തുമ്പോ അച്ഛൻ എന്താ ചെയ്യേണ്ടത് മോനെ?
5: അച്ഛാ,
4: ശുപാർശയ്ക്കും സ്വാധീനത്തിനും വിലയില്ലാതെ കണ്ടപ്പോ അച്ഛൻ ഇതേ വഴി കണ്ടുള്ളൂ മോനെ.
5: എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ അച്ഛാ. ജീവന്റെ അംശം പോലെ അച്ഛനെ സ്നേഹിച്ചവനല്ലേ ഞാൻ? പൈതൃകമായ ഏറ്റവും വലിയ സമ്പത്ത് അച്ഛനല്ലേ എനിക്ക് തന്നത്? അച്ഛന്റെ പരിശുദ്ധമായ ഈ കൈനേക്കാൾ വലുതാണോ എന്റെ ജോലി?
4: മോനെ,
5: ഏത് പുണ്യജലത്തിൽ കുളിച്ച ഞാൻ ഈ പാപം കഴുകി കളയുക? എന്നെ ഒരു മഹാപാപിയാക്കിയല്ലോ അച്ഛ.
4: അച്ഛന് വലുതാവാൻ ചെയ്തതല്ല, നീ ചെറുതാകാതിരിക്കാൻ ചെയ്തതാ.
5: ചാക്യാരെ, ഞാൻ
3: കണ്ടോരാരിച്ച അത് തന്റെ പുത്രസ്നേഹത്തിന്റെ ചട്ടക്കൂട്ടിലൊതുങ്ങോ? ഇത്രയ്ക്കായിട്ടും നിന്റെ മനസ്സിൽ 300,000 ചിന്തയാണോ എപ്പോഴുള്ളത്? അതോ എവിടെങ്കിലും ഒരു ഇളക്കുണ്ടായോ?
5: രാവുണ്ണിയെ,
3: പ്രദീപ, ഇനി നീ നിൽക്കണമെന്നില്ല. വാസന്തി,
0: എന്താ രാവുണ്ണിട്ടാ?
3: അമ്മയുടെ അനുഗ്രഹം വാങ്ങി നിനക്കും പോകാം.
6: രാരിച്ച, നീ ഭ്രാന്ത് അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളല്ലേ ആയുള്ളൂ? ഞാൻ കഴിഞ്ഞ 25 കൊല്ലമായി ഭ്രാന്ത് അഭിനയിക്കുന്നു. നിന്റെ പ്രവൃത്തികൾ സഹിക്കാനും ക്ഷമിക്കാനും എതിർക്കാനും നിവൃത്തിയില്ലാഞ്ഞ് ഞാൻ കണ്ട ഏക മാർഗം ഇത് രാവുണ്ണിക്ക് മാത്രമേ അറിയൂ. ഞാൻ നടത്തിയ അഭിനയം ഇതോടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിർത്തിയെടുത്തു നിന്ന് നീ തുടങ്ങ്. രാരിച്ച, സ്നേഹം കൊടുക്കുന്നിടത്തും കിട്ടുന്നിടത്തും മാത്രമേ ജീവിതമുള്ളൂ. അത് തിരിച്ചറിയാൻ കഴിയും വരെ തുടങ്ങിക്കോ നിന്റെ അഭിനയം. തുടങ്ങിക്കോ.

0: അച്ഛൻ അകലെയല്ല. നാടകം സമാപിക്കുന്നു. രചന എം കെ രവിവർമ്മ. സംവിധാനം സി കൃഷ്ണകുമാർ. നിർവഹണ സഹായം ശശി കരിന്തോറ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും: ഇട്ടി രാരിച്ചൻ, വിക്രമൻ നായർ, ചാക്യാർ, പ്രഭാകരൻ പുന്നശ്ശേരി, കുറുപ്പ് മങ്കയം രാഘവൻ, സുധാകരൻ വിശ്വൻ നന്മണ്ട, രാവുണ്ണി ഹരികൃഷ്ണൻ നമ്പൂതിരി, പ്രദീപൻ മനോജ് കുമാർ പെരിന്തൽമണ്ണ, ചന്ദ്രമതി കെ ആർ ജാനകി, വാസന്തി സിന്ധു.
1: ഇനി നന്ദി വീണ്ടും വരിക എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നീലേഖനിയുടെ അധ്യക്ഷതയിൽ ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. ഭാവിയിലെ പരീക്ഷകൾ കുറ്റമറ്റതാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻ IB ഡയറക്ടർ തപൻ ദേക്ക, ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും സമിതിയിലെ അംഗങ്ങൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ബിൽ അവതരിപ്പിക്കും. യുവതലമുറയുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായി സർക്കാർ നിരന്തരമായ പരിഷ്കരണ തത്വം പിന്തുടരുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി. മുഖ്യമന്ത്രി VD സതീശന് മലങ്കര സഭാ ആസ്ഥാനമായ ദേവലോകം കാത്തോലിക്കേറ്റ് അരമനയിൽ സ്വീകരണം നൽകി. സഭാധ്യക്ഷനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഹോർമോസ് കടലിടുക്കിൽ നാവിക മൈനിൽ തട്ടി എണ്ണക്കപ്പൽ പൊട്ടിത്തെറിച്ചു. ഇറാൻ നിശ്ചയിച്ച പാതയിൽ നിന്നും മാറി സഞ്ചരിച്ച കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. സിംബാബ്വെക്കെതിരെയുള്ള T20 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഇതോടെ ICC പുരുഷ 2020 റാങ്കിംഗിൽ ഇന്ത്യ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് സ്വർണം. 48 കിലോഗ്രാം വിഭാഗം ഭാരോദ്വഹനത്തിലാണ് സുവർണ നേട്ടം.

രഞ്ജിനി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ രഞ്ജിനി. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അതിനൊപ്പം നിങ്ങളുടെ സ്നേഹ സന്ദേശങ്ങളും ആശംസകളും വാട്സപ്പ് വഴി ഞങ്ങൾക്കായി അയയ്ക്കുക. അയക്കേണ്ട നമ്പർ 9400024444. രഞ്ജിനിയിലാദ്യം കൈതപ്രം രചിച്ച് ദീപക് ദേവ് ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഉദയനാണുതാ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി ഗിരീഷ് പുത്തഞ്ചേരി രവീന്ദ്രൻ. കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം യേശുദാസ് പാടിയത്, ചിത്രം 6-ാം തമ്പുരാൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അനന്തായൂരിൽ നിന്ന് ഷീല അശോകൻ.

ഇനി താമരശ്ശേരിയിൽ നിന്നും നീത ജെയിംസ് ആവശ്യപ്പെട്ട ഗാനം സ്നേഹത്തുമ്പി എന്ന ചിത്രത്തിൽ, ക്ഷമിക്കണം, ഡിസംബർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ രചന ജാസി ഗിഫ്റ്റിന്റെ ഈണം.

ഇനി കാസർഗോഡ് നിന്നും ഹൃത്തി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച് ഔസേപ്പച്ചനീണം നൽകി നിഖിൽ മാത്യു പാടിയത്. ചിത്രം അയാളും ഞാനും തമ്മിൽ.

0: ചിറ്റാരിപ്പറമ്പിൽ നിന്നും ബാബു ആവശ്യപ്പെട്ട ഗാനമാണിനി. ചന്ദ്രലേഖ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ ഈണം.
1: അപ്പ കുട്ടാ തൊപ്പിക്കാര, എപ്പ കല്യാണം?
2: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

ഇനി കേൾക്കാം കാരപ്പറമ്പിൽ നിന്ന് ശോഭ ആവശ്യപ്പെടുന്ന ഗാനം. ഒ എൻ വി കുറിപ്പ് രചിച്ച് ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം നീ എത്ര ധന്യ.

ഇനി തലയാട് നിന്നും ബിജുവിന്റെ ഇഷ്ടഗാനം കേൾക്കാം. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിൽ ശ്രീറാം, വൈക്കം വിജയലക്ഷ്മി എന്നിവർ പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

എസ് രമേശൻ നായർ രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും ജാനകിയും പാടിയത് ചിത്രം 19 ഏപ്രിൽ. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു ആനക്കുളത്ത് നിന്നും പ്രേമലീല.

കരയിലേക്കൊരു കടൽ ദൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ രചന, എം ജയചന്ദ്രന്റെ ഈണം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോഴിക്കോട് നിന്നും രജീഷ്.

ആവളയിൽ നിന്നും സനൂപ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം ഇനി. കൈതപ്രം രചിച്ച് മോഹൻ സിത്താര ഇടം നൽകി യേശുദാസ് പാടിയത്. ചിത്രം നമ്മൾ.

രഞ്ജിനിയിൽ അവസാനമായി പേരാമ്പ്രയിൽ നിന്നും റിൻസി ആവശ്യപ്പെടുന്ന ഗാനം ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജയചന്ദ്രൻ ഈണം നൽകി ചിത്ര പാടിയത് ചിത്രം ബാലേട്ടൻ.

आधा है, रात आधी है, कहीं तेरी मेरी बात भी आधी।